0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക,

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്

0: അയക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട സൂറ, സൂറത്തു ത്വഹ, 7 മുതൽ 17 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് തൗഫീഖ് അസ്സയാഖ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റുവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഒക്ടോബർ 10 ശനി, ഹിജ്റ വർഷം 1448, റബിയുൽ ആഖിർ 27. ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ദിവ്യവചനങ്ങൾ, ആത്മാവിന് ആശ്വാസമേകുന്ന പാരായണങ്ങൾ, ജീവിതത്തിന് വെളിച്ചം പകരുന്ന ഖുർആനിക സന്ദേശങ്ങൾ, ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ഖുർആനോടൊപ്പം മനോഹരമായ ഈ സമയം പങ്കിടാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോക പ്രശസ്ത ഖുർആൻ പാരായണ വിദഗ്ധരായ ഖാരിയുകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ, ഏറെ ഹൃദ്യമായ ഖുർആൻ പാരായണവുമായി നാം കേട്ടത് തൻസീൽ പ്രോഗ്രാം. പാരായണം ചെയ്തത് അഷേഖ് അഹമ്മദ് നുഫൈസ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ശരിയായ പാരായണ നിയമങ്ങളോടെ അത് ഹൃദയത്തിലുറപ്പിക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ വിജ്ഞാന പരിപാടി ഹിഫ്ളുൽ ഖുർആൻ സക്കീർ മൗലവി എടത്തനാട്ടുകരയുടെ നേതൃത്വത്തിൽ സൂറ സജദയിലെ നാലാമത്തെ വചനത്തിന്റെ തുടർച്ചയിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ സജദയിലെ 1, 2, 3, 4 ആയത്തിൻ്റെ പകുതി വരെ നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഹിഫ്ളാക്കുന്നത് കഴിഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടിയാണ്. അതോടൊപ്പം നമുക്ക് ആദ്യം മുതലൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഹിഫ്ളിലേക്ക് കടക്കാം.

0: ഇൻഷാ അല്ലാ സൂറത്തു സജദയിലെ നാലാമത്തെ ആയത്ത് മുഴുവനായും നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് കേൾക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദയിലെ നാലാമത്തെ വചനത്തിന്റെ തുടർച്ചയായിരുന്നു ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. അവതരിപ്പിച്ചത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒരു അധ്യാപകനിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറ ബക്കറയിലെ 203 മുതൽ 208 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ മുത്തഫിഫീനിലെ 22 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുസ്സമദ് ഹംദാൻ.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ മലയാള വിവർത്തനം. മലയാള മനസ്സുകൾക്ക് ഖുർആനിനോടടുക്കാൻ ഏറ്റവും ഉത്തമവും ഉദാത്തവും മാതൃകാപരവുമായ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 മുതൽ 31 വരെ വചനങ്ങളുടെ അർത്ഥവും പാരായണവും വ്യാഖ്യാനവും.

നരകത്തിന്റെ മേൽനോട്ടക്കാരായ ആൾക്കാരെ നാം മലക്കുകളല്ലാതെ ആക്കിയിട്ടില്ല. അവരുടെ എണ്ണം അവിശ്വസിച്ചവർക്കൊരു പരീക്ഷണമല്ലാതെയും ആക്കിയിട്ടില്ല. അതെ, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളവർ ദൃഢമായി വിശ്വസിക്കുവാനും വിശ്വസിച്ചിട്ടുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുവാനും വേദഗ്രന്ഥം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും സന്ദേഹപ്പെടാതിരിക്കുവാനുമാകുന്നു അത്. കൂടാതെ ഹൃദയങ്ങളിൽ ഒരുതരം രോഗമുള്ളവരും അവിശ്വാസികളും ഇതുമൂലം എന്തൊരുപമയാണ് അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടിയുമാകുന്നു. അപ്രകാരം അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും അവനുദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ ആരും അറിയുന്നതല്ല. ഇത് മനുഷ്യർക്ക് ഒരു സ്മരണ അഥവാ ഉപദേശം അല്ലാതെ മറ്റൊന്നും അല്ലതാനും. 31 വചനത്തിന്റെ വിശദീകരണം: നരകത്തിന്റെ മേൽനോട്ടം വഹിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് 19 മലക്കുകളാണെന്ന് അല്ലാഹു പ്രസ്താവിച്ചുവല്ലോ. ഇത് കേട്ടപ്പോൾ അബൂജഹൽ തന്റെ ആളുകളോട്, നിങ്ങളിൽ ഓരോ 10 പേർക്കും അവരിൽ ഓരോരുത്തരെ പിടിച്ചടക്കിക്കൂടെയെന്നും വേറൊരുവൻ, 17 പേരെ ഞാൻ തടുത്തുകൊള്ളാം, ബാക്കി 2 പേരുടെ കാര്യം നിങ്ങൾക്കും ആയിക്കൂടെയെന്നും മറ്റും പരിഹസിച്ചു പറയുകയുണ്ടായെന്ന് ചില റിവായത്തുകളിൽ വന്നിരിക്കുന്നു. നരകത്തിന്റെ മേൽനോട്ടക്കാർ മലക്കുകൾ മാത്രമാണ് അഥവാ മനുഷ്യരോ മറ്റോ അല്ല എന്ന് അല്ലാഹു ആദ്യമായി ചൂണ്ടിക്കാട്ടി. ഒരു മലക്കിനെപ്പോലും നേരിടുവാനോ ചെറുത്തു നിൽക്കുവാനോ മനുഷ്യർക്ക് സാധ്യമല്ല എന്നിരിക്കെ 19 പേരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? അതുകൊണ്ട് അവരിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടേക്കുമെന്ന് കരുതേണ്ട എന്നിങ്ങനെയുള്ള ഒരു സൂചന ഇതിൽ അടങ്ങിയിരിക്കുന്നു. 19 എന്ന എണ്ണം എടുത്തു പറഞ്ഞതിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിനോ ആശയക്കുഴപ്പത്തിനോ അവകാശമില്ല. എന്തുകൊണ്ട് 19 അല്ലെങ്കിൽ 20 ആയില്ല എന്നിത്യാദി വിമർശനങ്ങളൊന്നും അവരിൽ നിന്നുണ്ടാവാനില്ല. അല്ലാഹു പറഞ്ഞത് അപ്പടി സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർ തികച്ചും സന്നദ്ധരാണ്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷണം മാത്രമാണെന്ന് തുടർന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ 2 മുഖപുരകൾക്ക് ശേഷം വിഷയം കുറേക്കൂടി വിശദീകരിക്കപ്പെടുകയാണ് അടുത്ത വാക്യങ്ങളിൽ ചെയ്തിരിക്കുന്നത്.

0: റളിയല്ലാഹു അൻഹു, ഖതാദ, മുജാഹിദ് റഹിമഹുമുല്ല എന്നിവരിൽ നിന്ന് നിവേദനം വന്നിട്ടുണ്ട്. മറ്റു പലതുമെന്ന പോലെ ഇന്നത്തെ ബൈബിളുകളിൽ ഇത് കാണപ്പെടാത്തതിന് കാരണം വ്യക്തമാണ്. പക്ഷേ ഖുർആൻ അവതരിക്കുന്ന കാലത്തെ വേദക്കാർക്ക് ഇക്കാര്യം പൊതുവിൽ അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കാതിരുന്നതെന്നും സ്പഷ്ടമാണല്ലോ. ഇതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് അത് വിശ്വാസം വർദ്ധിക്കുവാനും ഇടയാകുന്നു. ഖുർആന്റെ പ്രസ്താവനകളെ വേദക്കാർ ശരിവെച്ചു കാണുന്നതും നരകശിക്ഷയുടെ കാഠിന്യത്തെയും സ്വഭാവത്തെയും കുറിച്ച് അറിയുന്നതും സത്യവിശ്വാസികളുടെ വിശ്വാസവർദ്ധനവിന് കാരണമാകുന്നു. കൂടാതെ അള്ളാഹുവിങ്കൽ നിന്ന് അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സന്ദേശവും അവരുടെ വിശ്വാസത്തിൽ വർദ്ധനവുണ്ടാക്കുന്നു. വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. സൂറത്തു അൻഫാൽ. അവരുടെ മേൽ അവൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവർക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ഇരു കൂട്ടർക്കും വേദക്കാർക്കും സത്യവിശ്വാസികൾക്കും സന്ദേഹത്തിനോ ആശയക്കുഴപ്പത്തിനോ അവകാശമില്ലാതായിത്തീരുന്നു. പരീക്ഷണത്തിൻ്റെ ഒരു വശമത്രേ ഇത്. നേരെ മറിച്ച് ഹൃദയത്തിൽ രോഗമുള്ളവരായ കപടവിശ്വാസികൾക്കും സത്യനിഷേധികളായ അവിശ്വാസികൾക്കുമാകട്ടെ ഈ പ്രസ്താവന മൂലം ആശയക്കുഴപ്പവും കുതർക്കവുമായിരിക്കും വർദ്ധിക്കുക. പരീക്ഷണ ഫലത്തിൻ്റെ മറുവശമാണിത്. അങ്ങനെ അവർ പറഞ്ഞേക്കും, ഇതെന്തൊരുപമയാണ്, ഇതിൻ്റെ ഉദ്ദേശ്യമെന്തായിരിക്കും, എന്താണ് ഒരു 19 കണക്ക്, എന്തുകൊണ്ട് ഒരെണ്ണം കൂടിച്ചേർത്ത് 20 തികച്ചില്ല എന്നൊക്കെ. ഇതിന് അള്ളാഹു നൽകുന്ന മറുപടി ശ്രദ്ധേയമാകുന്നു. അതിൽ ഒന്ന്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ മുഖേന അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വഴിപിഴപ്പിക്കുകയും അവൻ ഉദ്ദേശിച്ചവരെ അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. അതെ, സഹൃദയന്മാർക്ക് നേർമാർഗം പ്രാപിക്കുവാനും ദുഷ്ടന്മാർക്ക് വഴിപിഴച്ചു തെറ്റിപ്പോകുവാനും അത് കാരണമായിത്തീരുന്നു. രണ്ട്, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ഏതൊക്കെയാണ്, എത്രയാണ്, അവരുടെ സ്ഥിതിഗതികൾ എന്തെല്ലാമാണ് എന്നൊക്കെ അവൻ മാത്രമേ അറിയുകയുള്ളൂ. ഓരോ തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാത്ത ഒരു സ്ഥലവും 7 ആകാശങ്ങൾക്കിടയിൽ ഇല്ല എന്നും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുള്ളത് ഇവിടെ സ്മരണീയമാകുന്നു. അബൂദാവൂദ്, തിർമുദി, ഇബ്നു മാജ. എന്നിരിക്കെ അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുകയും സമ്മതിക്കുകയുമല്ലാതെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ കൂടുതൽ ചർച്ച നടത്താനോ ആർക്കും ന്യായമോ അവകാശമോ ഇല്ല. അക്കൂട്ടത്തിൽ നരകത്തിൻ്റെ മേൽനോട്ടക്കാരെ 19 രഹസ്യവും അവനു മാത്രമേ അറിഞ്ഞുകൂടൂ. ഇനി 20 എന്നോ മറ്റോ പറഞ്ഞാൽ അപ്പോഴും എന്തുകൊണ്ടാണത് എന്ന് ഇവർ ചോദിച്ചുകൂടായികയില്ലല്ലോ. 3, നരകത്തെക്കുറിച്ചും അതിലെ കാവൽക്കാരെക്കുറിച്ചും മറ്റുമുള്ള ഇത്തരം പ്രസ്താവനകളൊന്നും തർക്കത്തിനോ വിമർശനത്തിനോ വിഷയമായി കൂടാത്തതാണ്. ജനങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് അവയുടെ ലക്ഷ്യം. ഇഷ്ടമുള്ളവർക്ക് അവയെപ്പറ്റി ചിന്തിക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യാം. അവയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ചര്യയെ ചിട്ടപ്പെടുത്തുകയും ചെയ്യാം എന്നുമാത്രം.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 വചനം മുതൽ 31 വചനം വരെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും. തഫ്സീർ അമാനി സമാപിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ലാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio, tuned to reality.
3: Peace Quran Radio il Khatamul Quran. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസ് പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസ്, പാരായണം ചെയ്തത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിനെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. സൂറ ബക്കറയിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 160 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇന്ന് 161, 162, 163 ആയത്തുകളാണ് പഠിക്കുന്നത്. പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ, അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങൾ ഇൻഷാ അല്ലാഹ്.

لا يخفف عنهم العذاب ولا هم ينظرون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم إن الذين كفروا إن نون شد منكنا الذين الذين ألا الذين ذال وشارنا شدكنا كفروا كفروا إن لا كفروا وماتوا وهم كفار وماتوا وهم كفار كفار أولئك كفار أو تنوين الشاشم حمزة والنار إظهار جينا وليباكي هذا حمزة تنوين كرتية مايت كالكنا كفار أولئك أولئك مد متصلان نربض مايتم نالو أنجو حركتنا قدر نيتنا أولئك عليهم عليهم عين تندوده مدي باغ مخرج لعنة الله إبدا لع عين سكونان فتحلا لعنة الله إن الله برينده لعنة الله لعنة الله أدبولا عين مخرج مصدقنا تندوده مدي باغ همزة آي بوبرده لعنة أن الله لع لعنة الله والملائكة ഇവിടെയും മദ് മുത്തസിലാണ് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം വൽ മലായികതി വന്നാസി നൂൻ ശദ്ദുണ്ട് മണിക്കണം അജ്മഈൻ അജ്മഈൻ ജീമിനെ ഖൽഖല ചെയ്യണം വന്നാസി അജ്മഈൻ ഇങ്ങനെ خالدين فيها خالدين خ തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ് خ خالدين فيها لا يخفف لا يخ يخ خ ഹെവി ലെറ്ററാണ് ഇസ്തിഇലാന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് لا يخفف عنهم العذاب عنهم العذاب عذاب الا عذاب ذل ല ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുന്നിടകൾക്കിടയിൽ വളരെ നേരിയ തോതിൽ അതിൻ്റെ അറ്റം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കും വളരെ നേരിയ തോതിൽ അൻഹുമുൽ അദാബു വലാഹും യുൻസ വലാഹും യുൻസറൂൻ യുൻസറൂൻ അല്ല യുൻസ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും അഥവാ ആ മണിക്കലും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം യുൻസ യുൻസറൂൻ യുൻസറൂൻ എന്നല്ല യുൻസറൂൻ അടുത്ത ആയത്ത് വ ഇലാഹുക്കും ഇലാഹും വാഹിദ് വ ഇലാഹുക്കും തൊണ്ടയുടെ താഴെ ഭാഗം വ ഇലാഹുക്കും ഇലാഹുൻ ഇവിടെ വ ഇലാഹുക്കും മിലാഹ് എന്ന് പറയരുത് വ ഇലാഹുക്കും മി മിലാഹ് അല്ല ഹംസ അഥവാ സാക്കിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാറാണ് വെളിവാക്കി ഉച്ചരിക്കണം അഥവാ ഹംസ ക്ലിയർ ആയിട്ട് കേൾക്കണം വ ഇലാഹുക്കും ഇലാഹുൻ വ ഇലാഹുക്കും ഇലാഹും തൻവീന് ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഇലാഹും വാഹിദ് ഇലാഹും വാഹിദ് വാഹിദല്ല വാഹിദ് ഹ തൊണ്ടയുടെ മധ്യഭാഗം അവിടെ നിർത്തുമ്പോൾ വാഹിദ് ദാൽ ശരിക്കും കേൾക്കണം ലാ ഇലാഹ ഇല്ലാഹുവ ഇവിടെ ലാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ഇലാഹ ഹംസ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത് ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാൻ ഹുവർ റഹ്മാൻ റ ഹുവർ റ എന്നല്ല അർറഹീം റ എന്നല്ല ഹുവർ റഹ് ഹുവർ റഹ്മാനുർ റഹീം അതുപോലെ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം റഹീം റഹ്മാൻ ഇങ്ങനെയല്ല റഹ്മാൻ അർറഹ്മാനുർ റഹീം
കൃത്യമായിട്ട് മഖ്റജിൽ നിന്നും തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പരമാവധി ശ്രമിക്കണം, പഠിക്കണം. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: واحد وإلهكم إله واحد لا إله إلا هو الرحمن الرحيم.
1: سورة البقرة إلى 161, 162, 163 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ അക്ഷരങ്ങൾക്ക് നൽകേണ്ട കൃത്യമായ മഖ്റജുകളും അതുപോലെ സിഫത്തുകളും അഥവാ ഓരോ അക്ഷരത്തിനും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ കൃത്യമായിട്ട് ഇവയെല്ലാം പാലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ ശ്രമിക്കണം. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം വിശുദ്ധ ഖുർആനിലെ 553-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 553-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 213 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

الأنفس وتلذ الأعين وأنتم فيها خالدون وتلك

أكثركم للحق كارهون أم أبرموا أمرا فإنا مبرمون

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സുഖ്റുഫിലെ 67 മുതൽ 80 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാറുന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ആരംഭിക്കുന്നു. സൂറത്തു അഴ്റാഫ് 5 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അഷൗർ.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: كأنهم حمر مستنفرة فرت من قسورة.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെ പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: പീസ് ഖുർആൻ റേഡിയോയിൽ തെൻസീൽ പ്രശസ്ത ഖാരിങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പ്രക്ഷേപണമാണ് തെൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് അഹമ്മദ് അൽ നുഫൈസ്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? അതിലെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തോട് എങ്ങനെ സംവദിക്കുന്നു? വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ പഠിക്കുകയും അവയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായി പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറ അസ്സാഫാത്തിലെ 163-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 166 കൂടിയ വചനങ്ങൾ അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇല്ലാ മൻ ഹുവ സാലിൽ ജഹീം وَمَا مِنَّا إِلَّا لَهُ مَقَامٌ مَعْلُومٌ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 163-164 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 162 വരെയാണ് നാം മനസ്സിലാക്കിയത്. ഇല്ലാമൻ, യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സ്വാലിൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്നവനാണ്. 162-ാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് ഒരാളെയും വഴിപഴപ്പിക്കുക സാധ്യമല്ല എന്നു പറഞ്ഞതിനു ശേഷം, എന്നാൽ ആരാണോ നരകാവകാശിയായി ജീവിക്കുന്നത്, ആരുടെ കാര്യത്തിലാണോ അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നത്, അത്തരം ആളുകൾ ഒഴികെ എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, യഖൂലു തആല മുഖാതിബൻ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫഇന്നകും, തീർച്ചയായും നിങ്ങൾ, وَمَا تَعْبُدُونَ مَا أَنْتُمْ عَلَيْهِ بِفَاتِنِينَ, നിങ്ങൾ ആരാധിക്കുന്നവരും നിങ്ങൾ വഴിപഴപ്പിക്കുന്നവരല്ല, അതല്ലെങ്കിൽ കുഴപ്പത്തിലാക്കുന്നവരല്ല. ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, അഥവാ യാതൊരുവനല്ലാതെ അവൻ ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെറിയുന്നവനാണ്. വമാ അൻതും അലൈഹി മിനദ്ദലാലത്തി വൽ ഇബാദത്തിൽ ബാത്തില, നിങ്ങൾക്ക് മാർഗഭ്രംശത്തിലാക്കുവാനോ തെറ്റായ ആരാധനാ കർമ്മത്തിലേക്ക് വഴി തിരിച്ചുവിടാനോ സാധ്യമല്ല. മൻ ഹുവ അദല്ല മിൻകും, നിങ്ങളെക്കാൾ വഴിപഴച്ചവരെയല്ലാതെ. മിമ്മൻ ദുരി അലിന്നാർ, അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, അങ്ങനെയുള്ളവരെയല്ലാതെ. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട കാര്യം, നാളെ പരലോകത്ത് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അതിന് സത്യാന്വേഷണവും സത്യമാർഗത്തിലൂടെയുള്ള ജീവിതവും സത്യ ആദർശം സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ് അതിന് നമ്മെ പ്രാപ്തരാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅ്റാഫിലെ 179-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൽ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൽ ലാ യസ്മഊന ബിഹാ ഉലാഇക കൽ അൻആമി ബൽ ഹും അദൽ ഉലാഇക ഹുമുൽ ഗാഫിലൂൻ. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ടവർ ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അതുകൊണ്ടവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് പക്ഷേ അവർ അതുകൊണ്ട് കേൾക്കുന്നില്ല. അള്ളാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹങ്ങളാകുന്ന കണ്ണും കാതും ബുദ്ധിശക്തിയും യഥാവിധി വിനിയോഗിക്കാത്തവരെ കുറിച്ചാണ് അള്ളാഹു ഈ പറയുന്നത്. അവസാനം അള്ളാഹു പറയുന്നു, ഉലാഇക കൽ അൻആം, അവർ നാൽക്കാലികളുടേത് പോലെയാകുന്നു, കന്നുകാലികളുടേത് പോലെയാകുന്നു. ബൽ ഉഹും അദല്ല, അല്ല അവയേക്കാൾ അധമന്മാരാകുന്നു. ഉലാഇക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധന്മാർ, അശ്രദ്ധമായി ജീവിക്കുന്നവർ. ഫഹാദ ദർബ് മിനന്നാസി ഹുവല്ലദീ യുൻഖാദു ലിദീനി ശിർക്ക്, ഈ ജനവിഭാഗമാണ് അള്ളാഹു ഈ പറഞ്ഞ ഈ ആളുകളാകുന്നു അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മതം സ്വീകരിച്ച് ജീവിക്കുന്നവർ. വൽ കുഫ്രി വദ്ദലാല, അതുപോലെ തന്നെ സത്യനിഷേധവും വഴികേടും തെരഞ്ഞെടുത്തവർ ഇവരാകുന്നു. അള്ളാഹു സൂറത്തു ദാരിയാത്തിലെ 8-9 വചനങ്ങളിലും ഇത് പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നകും ലഫീ ഖൗലിൻ മുഖ്തലിഫ്, തീർച്ചയായും നിങ്ങൾ വിഭിന്നമായ ഭിന്നമായ അഭിപ്രായങ്ങളിലാകുന്നു, വാക്കുകളിലാകുന്നു. യുഫഖു അൻഹു മൻ ഉഫിഖ്, തെറ്റിക്കപ്പെടുന്നവർ അതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നു, അഥവാ സത്യവഴിയിൽ നിന്ന് സത്യമാർഗത്തിൽ നിന്ന് അവർ തെറ്റിക്കപ്പെടുന്നു. ഇന്നമാ യസ്ലു ബിഹി മൻ ഹുവ മഅഫൂഖുൻ വ മുബ്തിലുൻ, നരകത്തിലേക്ക് ചെന്നെത്തുക സത്യമാർഗത്തെ തൊട്ട് അകറ്റപ്പെട്ടവർ, അതിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവർ ആകുന്നു. ثم قال تبارك وتعالى منزها للملائكة, തുടർന്ന് അല്ലാഹു തന്റെ മലായിക്കത്തുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, مما نسبوا اليهم من الكفر بهم والكذب عليهم انهم بنات الله, ആ മലായിക്കത്തുകളെ കുറിച്ച് അവരുടെ മേൽ സത്യനിഷേധം വിളിച്ചു പറയുന്നവർ, അവരുടെ മേൽ അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്നവർ, ആ ആളുകളെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുകയും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ അള്ളാഹു പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇമാം സഅദി റഹ്മഹുള്ള പറയുന്നു, ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഇല്ലാമൻ ഖദ്ദർ അല്ലാഹു അസ്സബജല്ല അലൈഹി അൻ യുസ്രിയൽ ജഹീം ലികുഫ്രിഹി വളുൽമിഹി, അള്ളാഹു ആരുടെ മേലാണോ നരകം വിധിച്ചിരിക്കുന്നത്, തൻ്റെ അവിശ്വാസം കൊണ്ടും തൻ്റെ അക്രമം കൊണ്ടും ആരുടെ മേലാണോ അള്ളാഹു നരകം വിധിച്ചിരിക്കുന്നത് അവരൊഴികെ, അവരെ മാത്രമേ വഴിപഴപ്പിക്കാൻ സാധിക്കൂ. ഇല്ലാ അഹദൻ സബഖ ഫീ ഇൽമി അന്നഹു സാലിൽ ജഹീം. അല്ലാമ തബരി റഹ്മത്ത് പറയുകയാണ്, അള്ളാഹുവിൻ്റെ വാക്ക് ആരുടെ മേലാണോ സത്യമായി പുലർന്നത് അവർ നരകാവകാശികളാണെന്ന്, അവരെ മാത്രമേ ഇവർക്ക് വഴിപഴപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് 164-ാമത്തെ വചനം,
5: വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. വമാ മിന്നാ,
4: ഞങ്ങളിൽ നിന്നും ഒരാളും ഇല്ല, ഇല്ലാ ലഹു, തനിക്കില്ലാതെ,
5: മഖാമും മഅലൂം,
4: ഒരു അറിയപ്പെട്ട സ്ഥാനം, നിർണയിക്കപ്പെട്ട ഒരു സ്ഥാനം. അള്ളാഹു മലായിക്കത്തുക്കളെക്കുറിച്ച് അവർ പറയുന്നതായിട്ട് എടുത്തു പറയുകയാണ്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, കാലത്തിൽ മലായിക്കത്ത് പറയുന്നു, വമാ മിന്ന അഹദുൻ, ഞങ്ങളിൽ നിന്ന് ഒരാളുമില്ല, ഇല്ലാ ലഹു മഖാമുൻ ഫിസ്സമാഇ മഅലൂം, ആകാശത്ത് ഓരോരുത്തർക്കും നിർണിതമായ നിശ്ചിതമായ ഒരു സ്ഥാനമില്ലാതെ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഐ ലഹു മൗദിഉൻ മഖ്സൂസുൻ ഫിസ്സമാവാത്തി, ഓരോ മലായിക്കത്തുകൾക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനമുണ്ട് ആകാശത്ത്. വ മഖാമാത്തുൽ ഇബാദത്തി, അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള സ്ഥാനങ്ങളുണ്ട്. ലാ യതജാവസുഹു വലാ യതഅദാഹു, ആ സ്ഥാനം ഒരാളും വിട്ടുകടക്കുകയില്ല, അതാരും അതിലംഘിക്കുകയില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമൻ ലിജുലസാഇഹി, സ്വഹീഹായ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, അത്തത്തി സമാഉ വഹുഖ അലൈഹ അൻത ഇത്ത, ആകാശം കീഴ്പ്പെട്ടിരിക്കുന്നു, അതിൻ്റെ മേൽ കടമയാണ് അള്ളാഹുവിന് വഴിപ്പെടൽ. ലൈസ ഫീഹ മൗദിഉ ഖദമിൻ, അവിടെ ഒരു കാൽപാദം വെക്കാനുള്ള സ്ഥലം പോലുമില്ല. ഇല്ല അലൈഹി മലക്കുൻ റാക്കിഉൻ ഔ സാജിദുൻ, ആ സ്ഥലത്ത് ഒരു മലക്ക് റുകൂഇലോ അല്ലെങ്കിൽ സുജൂദിലോ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലല്ലാതെ. സുമ്മ ഖറഅ, എന്നിട്ട് തിരുദൂതർ ഓതി, വ ഇന്നാ ലനഹ്നു സ്വാഫൂൻ, തീർച്ചയായും ഞങ്ങൾ അണിയായി നിൽക്കുന്നവരാകുന്നു.
5: വ ഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ,
4: തീർച്ചയായും ഞങ്ങൾ സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നവരാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അന്നഹു ഖാല ഇന്നീല അറ മാലാ തറൂൻ, നിങ്ങൾ കാണാത്തത് സ്വഹാബത്തെ ഞാൻ കാണുന്നു.
5: വഅസ്മഉ മാലാ തസ്മഊൻ,
4: നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു.
5: അത്തത്തി സമാഉ വഹുഖലഹ അൻത ഇത്ത മാ ഫീഹ മൗദിഉ അർബഇ അസാബിഅ,
4: ആകാശത്ത് ഒരു 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ മലക്കുൻ
5: വാദിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹി,
4: അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ തങ്ങളുടെ നെറ്റിത്തടം വെക്കുന്നവരായിട്ടല്ലാതെ. വല്ലാഹി
5: ലൗ തഅലമൂന മാ അഅലമു,
4: ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ,
5: ദദ്ഹിക്തും ഖലീലാ വലബകൈതും കസീറാ,
4: നിങ്ങൾ ധാരാളമായി കരയുകയും അല്പം മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കാര്യവും ഹദീസിൽ കൃത്യമായി അവിടുന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിന് സദാസമയവും ഇബാദത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതമാകുന്നു അവരുടേത്. അതിനുവേണ്ടി ഓരോരുത്തർക്കും അള്ളാഹു പ്രത്യേകം സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് 165-ാമത്തെ വചനം,
5: وَإِنَّا لَنَحْنُ الصَّافُّونَ وَإِنَّا لَنَحْنُ,
4: നിശ്ചയമായും ഞങ്ങൾ തന്നെയാണ്. അസ്വാഫൂൻ, അണികെട്ടി നിൽക്കുന്നവർ. മലായിക്കത്തുകൾ തങ്ങളെക്കുറിച്ച് പറയുകയാണ്, ഞങ്ങളാകുന്നു അണികെട്ടി സ്വഫായി നിൽക്കുന്നവർ. അൽ മലായിക്കത്തു തൊസുഫു ഇൻദ റബ്ബിഹ സുബ്ഹാനഹു വതആല. അൽ മലായിക്കത്തു തൊസുഫു ഇൻദ റബ്ബിഹ സുബ്ഹാനഹു വതആല. മലായിക്കത്തുകൾ തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നു. ഫിൽ ഇബാദ, ആരാധനയിൽ. യഖിഫൂന സുഫൂഫൻ കമാ ഫിൽ ഹദീസ് عن جابر ابن سمرة رضي الله عنه قال خرج علينا رسول الله صلى الله عليه وسلم മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ തിരുമേനി ഞങ്ങളിലേക്ക് കടന്നു വന്നു. ഫറആന ഹലഖൻ, ഞങ്ങൾ വട്ടമളഞ്ഞിരിക്കുന്നത് അവിടുന്ന് കണ്ടു. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, മാലി അറാക്കും ഇസീൻ, നിങ്ങളെന്താണ് വ്യത്യസ്ത ഗ്രൂപ്പുകളായി വ്യത്യസ്ത കൂട്ടങ്ങളായി നിൽക്കുന്നത്? قال ثم خرج علينا فقال പിന്നെ വീണ്ടും പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു, അല തസുഫൂന കമ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ അല്ലാഹുവിന്റെ അടുക്കൽ അണിയായി നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് അണിയായി നിന്നുകൂടെ. ഫഖുൽനാ യാ റസൂലല്ലാ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ അല്ലാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നത്? ഖാൽ, അവിടുന്ന് പറഞ്ഞു, യുതിമ്മൂന സുഫൂഫൽ ഊല വയതറാസൗന ഫിസ്സഫി, അവർ ഒന്നാമത്തെ സ്വഫ് പൂർത്തിയാക്കും, തുടർന്ന് അതിന് തുടർന്നുള്ള സ്വഫ് പൂർത്തിയാക്കും. കാലുകൾ അടുപ്പിച്ചു വെച്ചുകൊണ്ട് ഇടതൂർന്നുകൊണ്ടാണ് അവർ നിൽക്കുക. ഇതും ഹദീസിൽ കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചകൻ തിരുമേനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫുദ്ദിൽനാ അലന്നാസി ബിസലാസ്, മറ്റു മനുഷ്യരിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ സമുദായം പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു. ജുഇലത്ത് സുഫൂഫന, നമ്മുടെ സ്വഫ് ആക്കപ്പെട്ടിരിക്കുന്നു. കസുഫൂഫിൽ മലായിക, മലക്കുകളുടെ സ്വഫ് പോലെ, അണി പോലെ. വജുഇലത്ത് ലനൽ അർദ കുല്ലുഹ മസ്ജിദ, ഈ ഭൂമി മുഴുവൻ നമുക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വജുഇലത്ത് തുർബത്തുഹ ലന തഹൂറ, അതേപോലെ തന്നെ ഇവിടുത്തെ മണ്ണ് നമുക്ക് ശുദ്ധിയാക്കാനുള്ള വസ്തുവുമാക്കിയിരിക്കുന്നു. ഇദാലം നജിദിൽ മാ, നാം വെള്ളം കണ്ടിട്ടില്ലെങ്കിൽ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നാം ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം സഅദി റഹ്മത്തുള്ള പറയുന്നു, വഇന്നാ ലനഹ്നുൽ വാഖിഫൂന, തീർച്ചയായും ഞങ്ങൾ നിൽക്കുന്നവരാകുന്നു. സുഫൂഫൻ, അണിയായി. ഫീ ഇബാദത്തില്ലാഹി വത്വാഅതിഹി, അള്ളാഹുവിന് ഇബാദത്തെടുക്കുവാനും അവന് വഴിപ്പെട്ടുകൊണ്ടും. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാണാം, ഒന്നാമത്തെ ആയത്ത് തന്നെ, വസ്സാഫാത്തി സ്വഫാ, അണിയായി നിൽക്കുന്നവ തന്നെയാണ് സത്യം. അള്ളാഹു അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെക്കുറിച്ചാണ് ഇവിടെ സത്യം ചെയ്തു പറയുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഖസീർ ഉദ്ധരിക്കുന്നു, വഖാല അബൂ നദ്ര كان عمر رضي الله عنه اذا اقيمت الصلاه استقبل الناس. عمر بن الخطاب رضي الله عنه നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ ജനങ്ങൾക്ക് നേരെ തിരിയും. ബിവജ്ഹിഹി, തന്റെ മുഖം കൊണ്ട്. ثم قال اقيموا صفوفكم استووا قياما, പിന്നെ അദ്ദേഹം പറയും, നിങ്ങൾ സഫുകൾ ശരിയാക്കുക, നേരെ വളയാതെ നിങ്ങൾ നിൽക്കുക. യുരീദുല്ലാഹു ബിക്കും ഹദിയൽ മലായിക, അല്ലാഹു നിങ്ങളിൽ നിന്ന് മലായിക്കത്തിൻ്റെ ചര്യയാണ് ഇഷ്ടപ്പെടുന്നത്, ഉദ്ദേശിക്കുന്നത്. സുമ്മയഖൂൽ, പിന്നെ അവിടുന്ന് പറഞ്ഞു, വഇന്നാ ലനഹ്നു സ്വാഫൂൻ, അതിനുശേഷം അവിടുന്ന് പറയും എന്ന് ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. തഅഖർ യാ ഫുലാൻ, തഖദ്ദം യാ ഫുലാൻ, അവിടെ സൊഫായി നിൽക്കുന്നവരോട്, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവരോട് മുന്നോട്ട് വരൂ, പിന്നോട്ട് കയറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സൊഫ് ശരിപ്പെടുത്തുമെന്ന് കാണാൻ സാധിക്കും. സുമ്മ യതഖദ്ദം ഫയുകബ്ബിറു റളിയല്ലാഹു അൻഹു, അതിനുശേഷം അദ്ദേഹം ഇമാമായി നിന്നുകൊണ്ട് തക്ബീർ ചൊല്ലും. ഇവിടെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വാക്കുകളിൽ കാണാൻ സാധിക്കും, മലായിക്കത്തുകളുടെ സൊഫാണ്, അവർ സൊഫ് നിൽക്കുന്നത് പോലെയാണ് നമസ്കാരത്തിന് നമ്മൾ സൊഫ് നിൽക്കേണ്ടത് എന്ന് സ്വഹാബത്തിനെ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. തുടർന്ന് 166-ാമത്തെ വചനം, വഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ, വഇന്നാ ഞങ്ങൾ തന്നെയാണ്, അൽ മുസബ്ബിഹൂൻ തസ്ബീഹ് നടത്തുന്നവരും, യഅനി അന്ന ഹാദാ ദഉബുഹും വയദുല്ലു ദാലിക ഖൗലുഹു തആല ഫീ വസ്ഫിഹിം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് അവരുടെ സമ്പ്രദായമാകുന്നു, അള്ളാഹുവിൻ്റെ വചനം, ആ വചനത്തിലൂടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല മറ്റു സൂറത്തുകളിലും മലായിക്കത്തുകൾ അവർ വളരെ അണിയായി നിന്നുകൊണ്ടാണ് അള്ളാഹുവിന് ഇബാദത്തെടുക്കുക എന്ന് അള്ളാഹു അവരെ വിശേഷിപ്പിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാന വ തആല അണിയായി നിന്നുകൊണ്ട്, സ്വഫായി നിന്നുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ, സ്വർഗാവകാശികളിൽ നാം ഓരോരുത്തരെയും, നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കിതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സഫാത്തിലെ 163-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗവും തുടർന്ന് 166 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
6: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തായത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
8: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പം ഉണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
6: ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ, പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ടെ ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
10: വചനം 6. വാക്കർത്ഥം. വലാ തംനുൻ, നീ ഉപകാരം ചെയ്യരുത്, ദാക്ഷിണ്യം ചെയ്യരുത്, നന്മ ചെയ്യരുത്. തസ്തക്ഫിർ, അധികം മോഹിച്ചുകൊണ്ട്, അധികം നടിച്ചുകൊണ്ട്. അധികം ലഭിക്കുവാൻ മോഹിച്ചുകൊണ്ട് നീ ഉപകാരം അഥവാ ദാക്ഷിണ്യം ചെയ്യരുത്. വചനം 7. വാക്കർത്ഥം. വലി റബ്ബിക്ക, നിന്റെ റബ്ബിനു വേണ്ടി. ഫസ്ബിർ, നീ ക്ഷമിക്കുക.
11: വലി റബ്ബിക്ക ഫസ്ബിർ,
10: നിന്റെ റബ്ബിനു വേണ്ടി നീ ക്ഷമിച്ചും കൊള്ളുക. വചനം 6 മുതൽ 7 വരെയുള്ളതിൻ്റെ വിശദീകരണം. ജനങ്ങളിൽ നിന്ന് കൂടുതൽ ലഭ്യമുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന ഉദ്ദേശ്യത്തോടെ വല്ല ഉപകാരമോ ദാക്ഷിണ്യമോ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അത്. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാനായി അവൻ്റെ മാർഗത്തിൽ ക്ഷമയും സഹനവും കൈക്കൊള്ളണം എന്ന് സാരം. സൽക്കാര്യങ്ങൾ വല്ലതും ചെയ്യുമ്പോൾ അത് കുറേ അധികമായിട്ടുണ്ടെന്ന നാഢ്യം ഉണ്ടായിരിക്കാതെ എപ്പോഴും പോരാ പോരാ എന്ന വിചാരത്തോടുകൂടിയായിരിക്കണം ചെയ്യുന്നത് എന്നും 6ാം വചനത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. വചനം 8. വാക്കർത്ഥം. ഫഇദാനുഖിറ, എന്നാൽ മുഴക്കപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ. ഫിന്നാഖൂർ, കാഹളത്തിൽ.
12: ഫഇദാനുഖിറ ഫിന്നാഖൂർ,
10: എന്നാൽ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ അഥവാ ഊതപ്പെട്ടാൽ. വചനം 9. വാക്കർത്ഥം. ഫദാലിക, എന്നാലത്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. യൗമുൻ അസീർ, ഞെരുങ്ങിയ ഒരു ദിവസമാണ്, പ്രയാസകരമായ ഒരു ദിവസമാണ്.
12: فذلك يومئذ يوم عسير.
10: അപ്പോഴത് അന്നത്തെ ദിവസം പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. വചനം 10, വാക്കർത്ഥം. അലൽ കാഫിരീന, അവിശ്വാസികളുടെ മേൽ. ഗൈറു യസീർ, നിസ്സാരം അല്ലാത്ത, എളുപ്പം അല്ലാത്ത, ലഘുവല്ലാത്ത.
12: അലൽ കാഫിരീന ഗൈറു യസീർ,
10: അവിശ്വാസികളുടെ മേൽ നിസ്സാരമല്ലാത്ത ദിവസം. 8 വചനം മുതൽ 10 വചനം വരെയുള്ളതിൻ്റെ വിശദീകരണം. ഇവിടെ ഖിയാമത്ത് നാളിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തം. ഇമാം അഹ്മദും ഇബ്നു ജരീറും റഹിമഹുമുള്ള ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കൊമ്പിൻ്റെ ആൾ കാഹളത്തിൽ ഊതുവാൻ നിയോഗിക്കപ്പെട്ട മലക്ക് തന്നോട് എപ്പോഴാണ് ഊതുവാൻ കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ അപ്പോൾ ഊതുവാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ട് കൊമ്പ് വായിൽ വെക്കുകയും നെറ്റി ചുളിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ സുഖജീവിതം കൊള്ളും? സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾക്കല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കപ്പെടുവാൻ എത്രയോ നല്ലവൻ തന്നെ. ഞങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അലല്ലാഹി തവക്കൽന എന്ന് പറഞ്ഞുകൊള്ളുവീൻ. തുടർന്നുള്ള വചനങ്ങൾ അഥവാ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിൽ അവതരിച്ചതാണെന്ന് കാണിക്കുന്ന ചെറുതും വലുതുമായ പല റിവായത്തുകളും കാണാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അതംഗീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നിപ്പില്ലെന്ന് ഇമാം റാസി റഹിമഹുല്ല പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത റിവായത്തുകളിൽ ഇബ്നു ജരീർ റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു റിവായത്തിൻ്റെ സാരം ഇപ്രകാരമാകുന്നു. വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. തിരുമേനി അവന് ഖുർആൻ ഓതി കേൾപ്പിച്ചു. അതു കേട്ട് അവൻ്റെ ഹൃദയത്തിന് അലിവുണ്ടായതുപോലെ തോന്നി. ഈ വിവരം അബൂജഹലിന് കിട്ടി. അവൻ വലീദിൻ്റെ അടുക്കൽ ചെന്ന് പരിഹാസേന ഇങ്ങനെ പറഞ്ഞു, ഓ പിതൃവ്യ, നിങ്ങളുടെ ജനങ്ങൾ നിങ്ങൾക്ക് കുറച്ച്
13: ധനം ശേഖരിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നു.
10: വലീദ് പറഞ്ഞു, എന്തിനാണ്? അബൂജഹൽ, നിങ്ങൾക്ക് തരാൻ തന്നെ. കാരണം നിങ്ങൾ മുഹമ്മദിൻ്റെ പക്കലുള്ളത് ലഭിക്കുവാൻ വേണ്ടി അവൻ്റെ അടുക്കൽ ചെന്നിരുന്നുവല്ലോ. വലീദ്, ഞാൻ ഖുറൈഷികളിൽ വച്ച് ധാരാളം ധനമുള്ളവനാണെന്ന് അവർക്കറിയാമല്ലോ. അബൂജഹൽ പറഞ്ഞു, എന്നാൽ താങ്കൾ അവൻ പറയുന്നതിനോട് പ്രതിഷേധവും വെറുപ്പുമുള്ള ആളാണെന്ന് അവർക്കറിയുവാനായി മുഹമ്മദിനെപ്പറ്റി വല്ല അഭിപ്രായവും പറയണം. വലീദ് പറഞ്ഞു, ഞാൻ അവനെക്കുറിച്ച് എന്തു പറയാനാണ്? അല്ലാഹു തന്നെയാണ്. നിങ്ങളിൽ ഒരാളും തന്നെ എന്നേക്കാൾ കവിത അറിയുന്നവരും പദ്യമോ പാട്ടോ അറിയുന്നവരുമല്ല. ജിന്നുകളുടെ കവിത അറിയുന്നവരുമല്ല. അല്ലാഹുവാണേ, അവൻ പറയുന്നതിന് ഇവയിൽ ഒന്നിനോടും സാമ്യമില്ല തന്നെ. അല്ലാഹുവാണേ, അവൻ പറയുന്ന വാക്കിനൊരു മാധുര്യമുണ്ട്.
13: അതിൻ്റെ താഴെയുള്ളതെല്ലാം അത് ചവിട്ടിത്താഴ്ത്തുക തന്നെ ചെയ്യും. അത് ഉന്നതമാവുകയും ചെയ്യും. അതിനുപരിയായി ഒന്നും നിലകൊള്ളുകയില്ല.
10: അബൂജഹൽ പറഞ്ഞു, എന്നാൽ അല്ലാഹുവാണേ, നിങ്ങൾ അവനെപ്പറ്റി വല്ലതും പറയാതെ നിങ്ങളുടെ ജനത തൃപ്തിപ്പെടുന്നതല്ല. വലീദ് പറഞ്ഞു, ശരി, എന്നെ വിട്ടേക്കുക, ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ അവൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് മറ്റു ചിലരിൽ നിന്ന് പ്രാമാണിക്കപ്പെടുന്ന സിഹിർ അഥവാ മാരണം അല്ലാതെ മറ്റൊന്നുമല്ല. ഇൻ ഹാദ ഇല്ല സിഹ്റുൻ യുഅ്സർ. ഈ സന്ദർഭത്തിൽ ദർനീ വമൻ ഖലഖ്തു മുതൽ തിസ്അത അഷർ വരെ, 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. വലീദ് മതം മാറിപ്പോയി, ഇനി കുറൈശികളെല്ലാം മതം മാറിയേക്കുമല്ലോ എന്ന് ജനസംസാരമുണ്ടായപ്പോഴാണ് അബൂജഹൽ വലീദിനെ സമീപിച്ചതെന്നും വളരെ ആലോചിച്ച ശേഷമാണ് വലീദ് മേൽക്കണ്ടതുപോലുള്ള മറുപടി പറഞ്ഞതെന്നും വേറൊരു റിവായത്തിൽ വന്നിരിക്കുന്നു. മറ്റൊരു റിവായത്തിന്റെ ചുരുക്കം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലീദ് കേട്ടത് ഹാമീം സജദ എന്ന അധ്യായമായിരുന്നു. അവൻ അതിൽ ആകൃഷ്ടനാകുകയും ഖുർആനെ പ്രശംസിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അവൻ മുസ്ലിമായിട്ടുണ്ടെന്ന് കരുതി ഖുറൈശികൾക്ക് പരിഭ്രമമായി. പല പ്രകാരത്തിലും അവർ അവനെ ഇളക്കിവിടുവാൻ തുടങ്ങി. അപ്പോൾ വലീദ് തൻ്റെ അടവ് മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഭ്രാന്തനെന്നും ജ്യോത്സ്യനെന്നും കവിയെന്നും ആരോപിക്കപ്പെടാറുള്ളതിനെ അവൻ ഓരോ ന്യായം പറഞ്ഞ് ഖണ്ഡിച്ച് സംസാരിച്ചു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മാരണക്കാരൻ അഥവാ സാഹിർ ആണെന്ന് സമർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ ആളുകളും അവരുടെ കുടുംബങ്ങളും തമ്മിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭിന്നിപ്പുകളെ അവൻ അതിന് തെളിവായി എടുത്തു കാട്ടുകയും ചെയ്തു. ഖുറൈഷ് ഗോത്രത്തിൽ ബനു മഹ്സൂം ശാഖയിലെ വമ്പിച്ച ധനാഢ്യനും നേതാവുമായിരുന്നു വലീദ്. വളരെ കച്ചവടങ്ങളും കൃഷിനിലങ്ങളും അവനുണ്ടായിരുന്നു. മക്കയുടെയും ത്വാഇഫിൻ്റെയും ഇടയിൽ പല സ്ഥലത്തും ആടുമാടൊട്ടകങ്ങൾ, കുതിരകൾ, അടിമകൾ ആദിയായ വമ്പിച്ച സ്വത്തുക്കൾ വേറെയും പ്രാപ്തരും ശക്തരുമായ 8-10 ആൺമക്കളുമുണ്ടായിരുന്നു. അവരിൽ ഖാലിദ്, ഹിഷാം, ഉമാറത്ത് എന്നീ 3 പേർ ഇസ്ലാം സ്വീകരിച്ചവരാണ്. സുഖസമ്പൂർണവും
13: ഉന്നത നിലവാരത്തിലുള്ളതുമായിരുന്നു
10: വലീദിൻ്റെ ദീർഘകാലത്തെ ജീവിതം. തൻ്റെ പേരും പ്രശസ്തിയും നിമിത്തം ഖുറൈശികളുടെ വാസനച്ചെടി അഥവാ റൈഹത്ത് ഖുറൈഷ് എന്നൊരു കീർത്തിനാമം പോലും വലീദ് സമ്പാദിച്ചിരുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിൻ്റെയും അതികഠിനമായ ശത്രുവായിരുന്നു വലീദ്. അല്ലാഹുവിന് അവനോടുള്ള വെറുപ്പിൻ്റെ കാഠിന്യം താഴെ വചനങ്ങളിൽ കാണാവുന്നതാണ്.
9: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
14: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുരുപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
3: കച്ചവടക്കാരൻ,
2: അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത്

പഠിക്കാൻ ജുസ് അടിസ്ഥാനമാക്കി ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. പാരായണം ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറ ഗാഫിറിന്റെ 12 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ മുത്തഫഫീനിലെ 22 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുസ്സമദ് ഹംദാൻ.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത കാരിഗുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബക്കറയിലെ 253 മുതൽ സൂറത്ത് ആലുംറാൻ 92 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബഖറയിൽ 253 മുതൽ സൂറത്ത് ആലുംറാൻ 92 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സാദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ പോകുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകൾ തഫ്സീർ സാദി ആധാരമാക്കി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ അതിൻ്റെ പാരായണം മുതൽ വാക്കർത്ഥങ്ങൾ മുതൽ ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ മുതൽ വിശദീകരണങ്ങൾ വരെ മുഴുവനായും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മഹത്തായ സംരംഭമാണ് തഫ്സീർ സാദി എന്ന ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് 41 മുതൽ 45 വരെയുള്ള ആയത്തുകളുടെ പഠനമാണ്. 40 ആയത്തുകൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എപ്പിസോഡ് വരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇനി 41 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ആയത്തുകളും അതിൻ്റെ പാരായണം കേൾക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പാരായണം ചെയ്യാനും നന്നായി നമ്മുടെ തിലാവത്ത് നന്നാക്കാനും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമുക്കതിൻ്റെ ഹൃദ്യമായ പാരായണം ആദ്യം കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആൻ 77-ാം അധ്യായം സൂറത്തുൽ മുർസലാത്തിൻ്റെ 41 മുതൽ 45 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇനി നമുക്കതിൻ്റെ ഓരോ ആയത്തുകളിലും അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമാണ് പഠിക്കാനുള്ളത്. ഓരോ 41 മുതലുള്ള ആയത്തുകളുടെ അർത്ഥം: ഇന്നൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർ, ഭയഭക്തന്മാർ, ഫീ ളിലാലിൻ, ചില നിഴലുകളിലായിരിക്കും അഥവാ തണലുകളിലായിരിക്കും, വഉയൂനിൻ, ഉറവ് ജലങ്ങളിലും അഥവാ അരുവികളിലും, വഫവാകിഹ, പഴവർഗ്ഗങ്ങളിലും, മിമ്മ, യാതൊരു തരത്തിലുള്ള, യഷ്തഹൂൻ, അവർ ഇച്ഛിക്കുന്ന അഥവാ ആശിക്കുന്ന, കുലൂ, നിങ്ങൾ തിന്നുവിൻ, വശ്റബൂ, കുടിക്കുകയും ചെയ്യുവിൻ, ഹനീഅൻ, മംഗളമായിട്ട്, ആനന്ദത്തോടെ, ബിമാ കുന്തും, നിങ്ങളായിരുന്നത് നിമിത്തം, തഅമലൂൻ, പ്രവർത്തിക്കും, ഇന്നാ കദാലിക, നിശ്ചയമായും നാം അപ്രകാരം, നജ്സീ, നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ, സുകൃതവാന്മാർക്ക്, നന്മ ചെയ്യുന്നവർക്ക്, വൈലുൻ, മഹാനാശം, കഷ്ടം, യൗമ ഇദിൻ, അന്നത്തെ ദിവസം, ലിൽ മുക്കദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാകുന്നു. സൂറത്തുൽ മുർസലാത്തിൻ്റെ 77-ാം അധ്യായം സൂറത്തുൽ മുർസലാത്തിൻ്റെ 41 മുതൽ 45 വരെയുള്ള ആയത്തുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്, വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി ഇൻഷാല്ലാ ആ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പേ എല്ലാ എപ്പിസോഡുകളിലും സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് എഴുതിയെടുക്കണമെന്നാഗ്രഹമുള്ളവർ അതിന് തയ്യാറാവണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇനി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കാം.
1: തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ സ്വർഗത്തിൽ തണലുകളിലും അരുവികൾക്കിടയിലുമാകുന്നു. അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾക്കിടയിലും,
2: കുലൂ വശ്റബു ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ,
1: അവരോട് പറയപ്പെടും, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി ആഹ്ലാദത്തോടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. തീർച്ചയായും നാം അപ്രകാരമാകുന്നു സത്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം.
0: അൽഹംദുലില്ല. വിശുദ്ധ ഖുർആൻ 77-ാം അധ്യായം സൂറത്തുൽ മുർസലാത്തിൻ്റെ 45 വരെയുള്ള ആയത്തുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആശയം കൂടെ മാത്രമാണ് ഇനി കേൾക്കാനുള്ളത്. അർത്ഥം, വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, ആയത്തുകളുടെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി. മുമ്പ് ഉള്ള എപ്പിസോഡുകളിൽ കേട്ട മുമ്പുള്ള ആയത്തുകൾ ഓതി നോക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ആശയങ്ങളും അതുപോലെ തന്നെ അർത്ഥങ്ങളുമൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പാരായണം ചെയ്ത് നോക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇൻഷാല്ലാ ഇനി അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്. 41 മുതൽ 45 വരെയുള്ള ആയത്തുകൾക്ക് ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ അതിൻ്റെ മലയാള പരിഭാഷ അല്ലെങ്കിൽ മലയാള വിശദീകരണം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിൻ്റെ വിവർത്തനമാണ്, അറബിയിൽ എഴുതിയ തഫ്സീറിൻ്റെ വിവർത്തനമാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്.
3: നിഷേധികളുടെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലത്തെക്കുറിച്ചും പറഞ്ഞു. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ കളവാക്കുന്നതിൽ നിന്നും, സൂക്ഷ്മത പാലിച്ചവർ, സത്യപ്പെടുത്തിയവർ, വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അവരുടെ അവസ്ഥ നേരത്തെ പറഞ്ഞവരുടേതല്ല. അവർ ബാധ്യതകൾ നിറവേറ്റുകയും നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു. തണലുകളിലും വൈവിധ്യമാർന്ന ധാരാളം വൃക്ഷങ്ങളുടെയും മനോഹരമായ പുഷ്പങ്ങളുടെയും അരുവികൾക്കിടയിലും മദ്യവും സൽസബീലും മറ്റും ഒഴുകുന്ന അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾക്കിടയിലും പഴങ്ങളിൽ ഏറ്റവും ഉത്തമവും വിശിഷ്ടവുമായത് അവരോട് പറയും, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. കൊതിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന്, രുചികരമായ പാനീയങ്ങളിൽ നിന്ന് ആഹ്ലാദത്തോടെ അപൂർണതയോ കലക്കോ ഇല്ലാത്ത സന്തോഷമുണ്ടാക്കുന്നത്, ഭക്ഷണപാനീയങ്ങൾ സുരക്ഷിതമാകുമ്പോഴും എല്ലാ ന്യൂനതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമാകുമ്പോഴുമാണ്. നിന്നുപോകാത്തതും നീങ്ങിപ്പോകാത്തതും കൂടിയാണതെന്ന് അവർക്കുറപ്പുണ്ടാവുകയും വേണം. നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിത്യസുഖത്തിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന കാരണമാണിത്, അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അള്ളാഹുവിനുള്ള ആരാധന നന്നായി നിർവഹിച്ചവർക്കും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നന്മ ചെയ്തവർക്കുമെല്ലാം ഇത് തന്നെയാണ് ലഭിക്കുക. തീർച്ചയായും നാം അപ്രകാരമാകുന്നു സദ്വൃദ്ധർക്ക് പ്രതിഫലം നൽകുന്നത്. അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം. ഈ നാശമെന്നത് ഈ അനുഗ്രഹം നഷ്ടപ്പെടുക എന്നത് മാത്രമാണെങ്കിലും അതുമതി ദുഃഖത്തിനും ദുരിതത്തിനും.
0: മാഷാ, വിശുദ്ധ ഖുർആൻ 77 അധ്യായം സൂറത്തുൽ മുർസലാത്തിൻ്റെ 45 വരെയുള്ള ആയത്തുകളുടെ പഠനം പൂർണ്ണമായിരിക്കുകയാണ്. കേട്ടതും അറിഞ്ഞതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. പഠിച്ചത് മറക്കാതെ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, ദാഇമാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് وَإِذْ أَخَذْنَا ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖക്കും മീസാഖക്കും എന്നല്ല മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീഥാഖക്കും ലാ തസ്ഫികൂന ദിമാഅക്കും ദിമാഅക്കും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. ولا تخرجون انفسكم انف نونين അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ انفسكم മീ സാകിന മീമിന് ശേഷം മീം ഇദ്ഗാമു തമാസിലിൻ അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ انفسكم മിന്തി ആയിരിക്കും സാകിന നൂന് ശേഷം ദാല് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിന്തിയായിരിക്കും. സുമ്മ എന്നാവരുത്. സുമ്മ അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ അഖ്റർതും വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ അൻതും ഹാഉലൈ സുമ്മ. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, സുമ്മ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. അൻതും ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും ഇഖ്ഫാ ബിഗുന്ന ഹാഉലൈ. ഇവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹാഉലൈ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ്ദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹ ഉലൈ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന തഖ്തുലൂന. ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം തൻവീനു ശേഷം മീം ഇത് ഗംബിഗുന ഫരീഖം മിൻകും മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന മിൻകും ശേഷം മിൻകും മീമു സാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഗാം മുതമാസിലെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും മിന്തിയായിരിക്കും ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന മിന്തിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല തവാഹറൂന അലൈഹിം ബിൽ സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫാ ഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി വൽ ഉദ്വാൻ. വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇയതുകും സാകിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന വഇയതുകും വഇയതുകും നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വഇയതുകും ഉസറാതുഫദുഹും വഹുവ മുഹറമുൻ മുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം മുഹറമല്ല മുഹറമുൻ അലൈക്കും തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ മുഹറമുൻ അ ഇദ്ഹാർ ചെയ്യണം വെളിവാക്കി ഉച്ചരിക്കണം മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും ഇഖ്റാജുഹും അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ അയിന് ദാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം ببعض الكتاب وتكف اك اك وتكفرون ببعض ببعض ض ض ض ببعض فما جزاء مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. من يفعل ساكن نون ششم ياء ادغام بغن من يفعل من يفعل نونينه അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അതാണ് ഇദ്ഗാം ബിഗുന. മൈ യഫഅലു ذلك منكم اخفام بغن منكم إلا خزي إلا خزي في تنوين ششم فاء تنوين نفاء نكشرت لك تنوين نفاء إبدا أبوكت ما كما نكرم إخفام بيقولنا خزي في الحياة الدنيا إبدا تنوين ششم فاء ورم بول آغنا إدغام بولي عبرد വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യൂ ഫിൽ ഹയാതി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാതി ദുനിയ ദുനിയ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുനിയ
2: ويوم القيامة يردون يردون إلى أشد إلى
1: مد منفصل مد الأكشر ما ألفين الشاشم حمزة أدت بدتل نالو أنجو حركة قدر نيتاو نمد إلى أشد العذاب
2: وما الله بغافل وما الله بغافل بغا غين
1: تندير مغل باغم بغافل عما തൻവീന് ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം.
2: ബിഗാഫിലിൻ അമ്മ അമ്മ
1: മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ തഅമലൂൻ അല്ല
2: തഅമലൂൻ അയിന്
1: വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതി പോകരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിന്. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. ബഹുമാനനായ ഹാഫിള്‍,
1: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 554-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹറമൈൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് ശ്രവിക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഹാഖയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നൂറിലെ 35 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസിർ അദ്ദോസരി.
1: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബഖറയിലെ 186 മുതൽ 188 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: പീസ് ഖുർആൻ റേഡിയോ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ വിരചിതമായ ഏറെ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണമാണ് മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീർ അമാനി. ഖുർആനിൻ്റെ അന്തരാളങ്ങളിലേക്ക് ആഴച്ചിൽ ഇറങ്ങുന്ന പണ്ഡിതോചിതമായ വിശദീകരണമാണ് തഫ്സീർ അമാനിയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തുൽ ഹിജ്റിൻ്റെ 89 മുതൽ 99 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
1: വചനം 89. വഖുൽ, പറയുകയും ചെയ്യുക. ഇന്നീ അന, നിശ്ചയമായും ഞാൻ തന്നെ. അന്നദീറു, താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ. അൽ മുബീൻ, സ്പഷ്ടമായ.
2: വഖുൽ ഇന്നീ അനന്നദീറുൽ മുബീൻ.
3: നബിയെ, നീ പറയുകയും ചെയ്യുക, ഞാൻ തന്നെയാണ് സ്പഷ്ടമായ താക്കീതുകാരൻ.
1: വചനം 90. കമാ അൻസൽന, നാം അവതരിപ്പിച്ചതുപോലെ. അലൽ മുഖ്തസിമീൻ, ഭാഗിച്ചെടുത്തവരുടെ മേൽ.
2: കമാ അൻസൽന അലൽ മുഖ്തസിമീൻ,
3: അതെ, ഭാഗിച്ചെടുത്തവരുടെ മേൽ നാം അവതരിപ്പിച്ചതുപോലെ തന്നെ.
1: വചനം 91. അല്ലദീന, യാതൊരു കൂട്ടരുടെ മേൽ. ജഅലു, അവർ ആക്കി. അൽ ഖുർആന, ഖുർആനെ. അലീന, പല അംശങ്ങൾ, ഭാഗങ്ങൾ.
2: അല്ലദീന ജഅലുൽ ഖുർആന അദീന,
3: അതായത് ഖുർആനിനെ പല ഭിന്നമായ അംശങ്ങളാക്കിയവരുടെ മേൽ.
4: അൽ മുഖ്തസിമീൻ എന്ന വാക്കിന് നാം പരിഭാഷയിൽ കാണിച്ചതുപോലെ ഭാഗിച്ചെടുത്തവൻ എന്നും, അഥവാ പ്രവാചകന്മാരെ കളവാക്കുന്ന വിഷയത്തിലും മറ്റും അന്യോന്യം സത്യം ചെയ്തവർ എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടവൻ ആരാണെന്നതിലും ജഅലുൽ ഖുർആന അലീൻ, ഖുർആനെ അവർ പല അംശങ്ങളാക്കി എന്ന വാക്യത്തിൻ്റെ താല്പര്യത്തിലും വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. കൂടാതെ ഈ 90 വചനം വിഷയപരമായി നോക്കുമ്പോൾ അതിൻ്റെ നേരെ മുമ്പുള്ള വചനത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണോ, അതല്ല 87 വചനത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണോ എന്നതിലും അഭിപ്രായ വ്യത്യാസം കാണാം. ഇക്കാരണങ്ങളാൽ ഈ വചനങ്ങൾ ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഫലവത്തായി സ്വീകരിക്കത്തക്ക തെളിവുകൾ കാണുന്നുമില്ല. മേൽ സൂചിപ്പിച്ച വ്യാഖ്യാനങ്ങളിൽ വെച്ച് കൂടുതൽ വ്യക്തമായി തോന്നുന്ന വ്യാഖ്യാനത്തിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് യോജിക്കുന്ന ഭാഗങ്ങളെ സ്വീകരിക്കുകയും യോജിക്കാത്ത ഭാഗങ്ങളെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഖുർആനെ ഭിന്ന ഭാഗങ്ങളാക്കി അംശിച്ച വേദക്കാർക്ക് തൗറാത്തും ഇഞ്ചിയിലും മുമ്പ് അവതരിപ്പിച്ചു കൊടുത്തിരുന്നതുപോലെ തന്നെ നിനക്ക്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക്, ഖുർആനും 7 ആവർത്തിത വചനങ്ങളും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ വ്യാഖ്യാന പ്രകാരം 90 വചനവും 87 വചനവും തമ്മിലായിരിക്കും വിഷയപരമായി ബന്ധപ്പെട്ടു നിൽക്കുന്നത്. ഇടക്കുള്ള 2 വചനങ്ങളും അൽ മുഅ്തരിളാത്ത്, ഇടവാക്യങ്ങളുമായിരിക്കുന്നതാണ്. അല്ലാഹു ആലം. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു നബിവചനത്തിൻ്റെ സാരം ഇങ്ങനെയാകുന്നു: എന്റെയും എന്നെ നിയോഗിച്ച കാര്യത്തിൻ്റെയും ഉപമ ഇങ്ങനെയുള്ള ഒരാളുടെ മാതിരിയാകുന്നു. അയാൾ അയാളുടെ ജനങ്ങളുടെ അടുക്കൽ ചെന്ന്, ഞാൻ നമ്മെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു, ഞാൻ നഗ്നനായ താക്കീതുകാരനാണ്, അതുകൊണ്ട് രക്ഷാമാർഗം നോക്കുക എന്നിങ്ങനെ അവരോട് പറഞ്ഞു. കുറിപ്പ്: ഗൗരവമേറിയ വല്ല ആപത്തിനെക്കുറിച്ചും ശക്തിപൂർവം ജനങ്ങൾക്ക് പരസ്യമായ താക്കീത് നൽകുവാൻ ചെല്ലുന്ന ആളുകൾ വസ്ത്രങ്ങളഴിച്ച് നഗ്നമായ നിലയിൽ വിളിച്ചു പറയുക മുൻകാലത്ത് പതിവുണ്ടായിരുന്നു. ക്രമേണ കർശനമായ താക്കീതു നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ നഗ്നനായ താക്കീതുകാരൻ എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ അവനെ അനുസരിച്ച് രാത്രി തന്നെ സാവധാനം സ്ഥലം വിട്ടുപോയി രക്ഷപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ അവനെ വ്യാജമാക്കി, അവർ സ്ഥലം വിടാതിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ സൈന്യം വന്ന് അവരെ നശിപ്പിച്ചു. ഇതാണ് എന്നെ അനുസരിക്കുകയും ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുകയും ചെയ്തവരുടെയും, എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഞാൻ കൊണ്ടുവന്ന യഥാർത്ഥത്തെ വ്യാജമാക്കുകയും ചെയ്തവരുടെയും ഉപമ. ബുഖാരി, മുസ്ലിം.
1: വചനം 92. ഫവറബ്ബിക, എന്നാൽ നിന്റെ റബ്ബിനെ തന്നെ. ലനസ്അലന്നഹും, നിശ്ചയമായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, മുഴുവനും, എല്ലാവരോടും.
2: فوربك لنسألنهم أجمعين,
3: എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, തീർച്ചയായും അവരോട് മുഴുവനും നാം ചോദിക്കുക തന്നെ ചെയ്യും.
1: വചനം 93. അമ്മാ കാനു, അവർ ആയിരുന്നതിനെപ്പറ്റി. യഅമലൂൻ, അവർ പ്രവർത്തിക്കും.
2: അമ്മാ കാനു യഅമലൂൻ,
3: അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി.
1: വചനം 94. ഫസ്ദ, ആകയാൽ ഉറക്കെ പ്രഖ്യാപനം ചെയ്യുക, പരസ്യമായി പ്രഖ്യാപനം ചെയ്യുക. ബിമാ തുമർ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ. വഅഅരിദ്, തിരിഞ്ഞു കളയുകയും ചെയ്യുക, അവഗണിച്ചു കളയുകയും ചെയ്യുക. അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളെപ്പറ്റി.
2: ഫസ്ദ ബിമാ തുമറു വഅഅരിദ് അനിൽ മുശ്രിക്കീൻ,
3: ആകയാൽ നബിയെ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ നീ പരസ്യമായി ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുക. മുശരിക്ക് അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുകയും ചെയ്യുക.
1: വചനം 95. ഇന്ന, നിശ്ചയമായും നാം. കഫൈനാക, നിനക്കു തടുത്തു തന്നിരിക്കുന്നു. അൽ മുസ്തഹ്സിഈൻ, പരിഹസിക്കുന്നവരെ.
3: നിശ്ചയമായും നിനക്ക് ഈ പരിഹാസകരെ നാം തടുത്തു തന്നിരിക്കുന്നു, അഥവാ അവരുടെ ഉപദ്രവം നിനക്ക് ഫലിക്കുകയില്ല.
1: വചനം 96. അല്ലദീന യജഅലൂന, ആക്കുന്നവരായ. മഅല്ലാഹി, അല്ലാഹുവോടുകൂടി. ഇലാഹൻ ആഖറ, വേറെ ഇലാഹിനെ, ആരാധ്യനെ, ദൈവത്തെ. ഫസൗഫ, എന്നാൽ വഴിയെ. യഅലമൂൻ, അവർ അറിയും, അവർക്കറിയാം.

0: അതെ, അള്ളാഹുവിനോട് കൂടി വേറെ ആരാധനയെ ഏർപ്പെടുത്തുന്നവരെ, എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളുന്നതാണ്.
1: ആ നിഷേധികൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെപ്പറ്റിയെല്ലാം നാം ചോദ്യം ചെയ്യാതെ വിടുകയില്ല. അവർ എന്തു നിലപാട് കൈക്കൊണ്ടിരുന്നാലും ശരി, അള്ളാഹു നൽകുന്ന സന്ദേശങ്ങളെ പരസ്യമായി പ്രഖ്യാപനം ചെയ്തു കൊള്ളണം. അവരുടെ എതിർപ്പുകളെ അവഗണിച്ചു തള്ളുകയേ വേണ്ടു. ആ പരിഹാസങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല. അതെല്ലാം അള്ളാഹു തടഞ്ഞുകൊള്ളുകയും അതിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്തു കൊള്ളും എന്നൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു. അവസാനം ആ പരിഹാസകർ അവരുടെ പരിഹാസത്തിന്റെ ഫലം അറിയാറാകുമെന്ന് കടുത്ത ഒരു താക്കീതും നൽകുന്നു. പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വകാര്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ പ്രബോധനം നടത്തിയിരുന്നത്. സത്യവിശ്വാസികളായി തീർന്നവർ അവരുടെ നമസ്കാരം പോലും രഹസ്യമായിട്ടായിരുന്നു നടത്തി വന്നിരുന്നത്. ഈ വചനങ്ങൾ അവതരിച്ചതോടെ തിരുമേനി പരസ്യമായി പ്രബോധനം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും കുറിച്ച് പരിഹാസം പതിവാക്കിയ പലരും മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നു. അവരിൽ പലരുടെയും പേരുകളും അവരുടെ ചെയ്തികളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റുമായി പൊതുവെ അറിയപ്പെട്ടതുമാകുന്നു. വലീദുബിനു മുഗൈറ, ആസിബിനുൽ വായിൽ, അസ്വദുബിനു അബ്ദി യഹൂസ്, അസ്വദുബിനു അബ്ദുൽ മുത്തലിബ്, ഹർസുബിനു തൊലാത്തില മുതലായവർ അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. ഇവരുടെയെല്ലാം അവസാനമുണ്ടായത് കേവലം സാധാരണങ്ങളല്ലാത്ത ചില കാരണങ്ങളെ തുടർന്നുണ്ടായ ദുർമരണങ്ങളായിരുന്നുവെന്നത് പ്രസ്താവ്യമാണ്. നടന്നു പോകുമ്പോൾ ഒരു അമ്പിൻമുല കാലിൽ തട്ടുക, കാലിൽ മുള്ളുകുത്തുക, മൂക്കിലൂടെ ചലം വരിക, കണ്ണിൽ കരട് വീണ് കാഴ്ച നശിക്കുക, മലം ഛർദ്ദിക്കുക മുതലായ ഓരോ കാരണങ്ങളായിരുന്നു അവരുടെ മരണങ്ങൾക്ക് ഇടയാക്കിയതെന്ന് പല റിവായത്തുകളിലും കാണാവുന്നതാകുന്നു. നേതാക്കളുടെ ഉപദ്രവത്തിന് ഭംഗം നേരിടുന്നതോടെ സാധാരണക്കാരെ കൊണ്ടുള്ള ശല്യവും കുറയുമല്ലോ.
2: വചനം 97. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്, അന്നക, നീ എന്ന്, യദീഖു, ഞെരുങ്ങുന്നുവെന്ന്, ഇടുങ്ങിപ്പോകുന്നുവെന്ന്, സദുറുക, നിന്റെ നെഞ്ച്, ഹൃദയം, മനസ്സ്, ബിമാ യഖൂലൂൻ, അവർ പറയുന്നതുകൊണ്ട്, പറയുന്നതിനാൽ.
3: وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ.
0: തീർച്ചയായും നാം അറിയുന്നുണ്ട്, അവർ പറഞ്ഞു വരുന്നത് കൊണ്ട് നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഞെരിങ്ങിപ്പോകുന്നുവെന്ന്.
2: വചനം 98. ഫസബ്ബിഹ്, അതിനാൽ നീ തസ്ബീഹ് ചെയ്യുക, എന്നാൽ നീ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം നടത്തുക, ബിഹംദി, സ്തുതിയോടെ, റബ്ബിക, നിന്റെ റബ്ബിന്റെ, റബ്ബിനെ, വക്കുൻ, ആയിരിക്കുകയും ചെയ്യുക, മിനസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽപ്പെട്ടവൻ.
3: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ്സാജിദീൻ.
0: ആകയാൽ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം നടത്തിക്കൊള്ളുക, നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക.
2: വചനം 99. വഅബുദ്, ആരാധിക്കുകയും ചെയ്യുക, റബ്ബക, നിന്റെ റബ്ബിനെ, ഹത്താ യഅതിയക, നിനക്ക് വരുന്നതുവരെ, അൽ യഖീൻ, ഉറപ്പ്, മരണം.
3: വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽ യഖീൻ,
0: നിനക്ക് ആ ഉറപ്പ് അഥവാ മരണം വന്നെത്തുന്നത് വരേക്കും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക.
1: പരിഹാസകരുടെ ശല്യം തീർത്തുകൊടുക്കുമെന്ന് കഴിഞ്ഞ വചനങ്ങളിൽ വാഗ്ദാനം ചെയ്ത ശേഷം മറ്റൊരു സമാധാന സന്ദേശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നു. അവരുടെ ശല്യവും നിഷേധവും കാരണം കുറെ മനഃപ്രയാസവും ബുദ്ധിമുട്ടും തനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനെപ്പറ്റി പരിഭവിക്കുകയോ വിഷാദിക്കുകയോ വേണ്ടതില്ല. അള്ളാഹുവിന് തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം, ഹംദ് അഥവാ സ്തുതികീർത്തനം, സുജൂദ് അഥവാ സാഷ്ടാക നമസ്കാരം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊള്ളുക. എല്ലാം അള്ളാഹു ശുഭകരമായി കലാശിപ്പിച്ചു തരും എന്ന് സാരം. അവസാനമായി മരണം വരെയും അള്ളാഹുവിൻ്റെ ആരാധന നിലനിർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അൽ യഖീൻ എന്ന വാക്കിന് ഉറപ്പ്, ദൃഢത, ഉറച്ച വിശ്വാസം എന്നൊക്കെയാണ് ഭാഷാർത്ഥം. മരണമാണിവിടെ ഉദ്ദേശം. ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യമാണല്ലോ മരണം. പൊതുവിൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായവും അതുതന്നെ. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇതിന് തെളിവും ഉദ്ധരിക്കപ്പെടുന്നു. നരകവാസികൾ നരകത്തിൽ വെച്ച് ഇങ്ങനെ വിലപിക്കുന്നതായി അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. വക്കുന്ന നുക്കദ്ദീബു ബിയൗമിദ്ദീൻ ഹത്ത അത്താനൽ യഖീൻ. സാരം, ഞങ്ങൾക്ക് ഉറപ്പുവരുന്നതുവരെ ഞങ്ങൾ പ്രതിഫല ദിവസത്തെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ധ്യായം 74, 46, 47 വചനങ്ങൾ. ഉസ്മാൻ ഇബ്ൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണമടഞ്ഞപ്പോൾ ഉമ്മുൽ അല റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമ്മാ ഹുവ ഫഖദ് ജാഅഹുൽ യഖീൻ വ അന്ന ലഅർജു ലഹുൽ ഖൈർ. എന്നാൽ അദ്ദേഹത്തിന് ഉറപ്പു വന്നു കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് നന്മ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ബുഖാരി. ഇവിടങ്ങളിൽ ഉറപ്പുകൊണ്ട് വിവക്ഷ മരണം തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. ഭാഷാർത്ഥത്തെ അടിസ്ഥാനമാക്കി ഉറപ്പായ അറിവും വിശ്വാസവും ലഭിക്കുന്നതുവരെ മാത്രമേ നമസ്കാരം മുതലായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുള്ളൂവെന്നും ഉറപ്പായ അറിവും വിശ്വാസവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആവശ്യമില്ലെന്നും സൂഫി വേഷധാരികളായ ചില സ്വാർത്ഥതികൾ ഈ അവസാന വചനത്തെ ആസ്പദമാക്കി സമർത്ഥിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യതിയാനമത്രേ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണല്ലോ ഏറ്റവും ഉറപ്പായ അറിവും വിശ്വാസവുമുള്ളവർ. എന്നിട്ട് പോലും അവരാരും ആരാധനാകർമ്മങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, മറ്റാരേക്കാളും കൂടുതൽ കർശനം അതിൽ സ്വീകരിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അത്രയുമല്ല, അറിവും വിശ്വാസവും വർദ്ധിക്കും തോറും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നതിലും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിലും കൂടുതൽ നിഷ്കർഷ പാലിക്കുകയാണുണ്ടാവുക. അതാണ് വേണ്ടതും. ഉറപ്പുവരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസാക്ഷിക്ക് ബോധ്യം വരിക എന്നാണെന്നും ഇപ്പോൾ ചിലർ പ്രസ്താവിച്ചു കാണുന്നു. വിശദീകരണ വേളയിൽ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും ന്യായീകരണവും കണ്ടേക്കുമെങ്കിലും പലപ്പോഴും ഈ അർത്ഥം സ്വീകരിക്കുന്നത് അപകടകരവും സത്യവിരുദ്ധവുമായിട്ടാണ് അനുഭവപ്പെടുക. മേലുദ്ധരിച്ച ഖുർആൻ വചനത്തിലും നബിവചനത്തിലും മരണം എന്നല്ലാതെ ഈ രണ്ടർത്ഥങ്ങളും ശരിയാകാത്ത സ്ഥിതിക്ക് ഇവിടെയും ഉറപ്പുകൊണ്ടുദ്ദേശം മരണമാണെന്ന് വെക്കുവാൻ അറിവും വിശ്വാസവും മനസാക്ഷിയും ഉള്ളവരാരും മടിക്കുവാൻ കാരണമില്ലതാനും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അടിയാൻ അവന്റെ റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ളവനായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുവീൻ. മുസ്ലിം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല വിചാരവും അഥവാ ദുഃഖവും ബാധിച്ചാൽ അവിടുന്ന് നമസ്കരിക്കുമായിരുന്നു. അബൂദാവൂദ്. മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കുകയും തസ്ബീഹ്, ഹംദ്, സുജൂദ് മുതലായ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അറിവിന്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറാ സോഫാത്തിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളിലേക്ക് വിശദീകരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. فَإِنَّكُمْ وَمَا تَعْبُدُونَ مَا أَنْتُمْ عَلَيْهِ بِفَاتِنِينَ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 160-ാമത്തെ വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഓതി കേൾപ്പിച്ചത് 161, 162 വചനങ്ങളാണ്. 160-ാമത്തെ വചനത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കാത്തവർ, അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുന്നവർ, അതിൽ കൃത്യമായി വിശ്വസിക്കുന്നവർ, അവർ ഇഖ്ലാസ് നൽകപ്പെട്ടവർ മാത്രമാകുന്നു, കളങ്കരഹിതരാക്കപ്പെട്ടവരാകുന്നു എന്നതായിരുന്നു 160-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. ലാക്കിൻ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ലഹു ഫീ ഇബാദതിഹി ലാ യസിഫൂനഹു ഇല്ലാ ബിമാ യലീഖു ബിജലാലിഹി സുബ്ഹാന. അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിന് അനുയോജ്യമായ വിശേഷണം മാത്രം നൽകുന്നവർ എന്ന് പറഞ്ഞാൽ അത് കളങ്കരഹിതരായ അള്ളാഹുവിന്റെ അടിമകൾ ആകുന്നു. അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, അൽ മുഖ്ലസീൻ വഹും അൽ മുത്തബിഊന ലിൽ ഹഖ്. കളങ്കരഹിതരാക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ സത്യത്തെ പിൻപറ്റുന്നവരാകുന്നു. അൽ മുനസ്സൽ അലാ കുല്ലി നബിയ്യിൻ വ മുർസലിൻ. അള്ളാഹു തൻ്റെ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്തതിൽ വിശ്വസിക്കുന്ന, ആ സത്യത്തെ പിൻപറ്റുന്ന ആളുകളാകുന്നു മുഖ്ലസീങ്ങൾ. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു, വലഖദ് അലിമത്തിൽ ജിന്നത്തു അന്നല്ലദീന ഖാലു ഇന്നൽ മലായികത്ത ബനാത്തുല്ലാഹ് ലമുഹ്ദറൂനൽ അദാബ്. ജിന്നുകൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു, അള്ളാഹുവിനെക്കുറിച്ച് മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞ ആളുകൾ അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന്. എന്നാൽ ഇല്ലാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളൊഴികെ. അല്ലദീന അഖ്ലസഹും ലിറഹ്മത്തിഹി വഖലഖഹും ലിജന്നതിഹി. അവർ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ അവർക്ക് ഇഖ്ലാസ് നൽകിയവരാകുന്നു, അവരെ അള്ളാഹു സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിച്ചവരുമാകുന്നു. 161-ാമത്തെ വചനം, ഫഇന്നക്കും എന്നാൽ നിങ്ങൾ, വമാ തഅബുദൂൻ നിങ്ങൾ ആരാധിച്ചു വരുന്നവയും, ഫഇന്നക്കും അയ്യുഹൽ മുശ്രിക്കൂന ബില്ലാ, ഹേ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മുശ്രിക്കുകളെ, വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി മിൻ ആലിഹ, അള്ളാഹുവിനു പുറമേ നിങ്ങൾ ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ ആരാധ്യന്മാരെ സ്വീകരിച്ചവരെ. അപ്പോൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ച ആ വസ്തുക്കളും നിങ്ങളും. ഇവിടെ ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതുവരെയുള്ള വചനങ്ങളിൽ അവർ എന്ന സ്ഥലത്തില്ലാത്ത ആളുകളെക്കുറിച്ചായിരുന്നു അള്ളാഹുവിൻ്റെ പദപ്രയോഗം, ഗായിബായ ആളെക്കുറിച്ച്. ഇപ്പോൾ സ്ഥലത്തുള്ള ഒരാളോട് പറയുന്ന ശൈലിയിലേക്ക് അള്ളാഹു ശൈലി മാറ്റി, ഫഇന്നക്കും എന്നാൽ തീർച്ചയായും നിങ്ങൾ. ഇതുവരെ അവർ എന്ന് പറഞ്ഞത് അള്ളാഹു ഇവിടെ നിങ്ങൾ എന്നതിലേക്ക് മാറ്റി. അറബി ഭാഷയിൽ ഈ പദപ്രയോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വൽ ഇൽത്തിഫാത്തു മിനൽ ഗൈബ അബിൽ അക്സ് ലഹു ഫാഇദ. സ്ഥലത്തുള്ള ആളോട് പറയുന്ന ശൈലി മാറ്റി സ്ഥലത്തില്ലാത്ത ഒരാളോട് പറയുന്ന ശൈലിയിലേക്ക് മാറിയാലും, സ്ഥലത്തില്ലാത്ത ആളോട് പറയുന്ന ശൈലി മാറ്റി സ്ഥലത്തുള്ള ഒരാളോട് സംസാരിക്കുന്ന ശൈലിയിലേക്ക് മാറിയാലും അതിന് ചില പ്രയോജനങ്ങളുണ്ട്. 1-ാമത്തെ കാര്യം, തൻബീഹുൽ മുഖാത്തബ്, ആ ആളുടെ ശ്രദ്ധ ക്ഷണിക്കലാകുന്നു, അത് ഉണർത്തലാകുന്നു. അന്നൽ ഖിതാബ ഇദാ കാന അലാ വതീറത്തിൻ വാഹിദത്തിൻ ലം യകുൻ ഫീഹിമാ യദുഉ ഇലൽ ഇൻതിബാഹ്. ഒരേ ശൈലിയിൽ തന്നെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കപ്പെടുന്ന ആളോട് ആ ആളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ അത് പലപ്പോഴും പര്യാപ്തമാവാറില്ല. എന്നാൽ ഫഇദാ തഗയ്യറൽ ഉസ്ലൂബ് ഇൻതബഹൽ ഇൻസാൻ, ശൈലിയൊന്ന് മാറ്റുമ്പോൾ, ഒരേ ശൈലിയിൽ പറയുന്നത് അതിൽ മാറ്റം വരുത്തിയാൽ അത് പലപ്പോഴും ശ്രോതാവിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഇടയാക്കും. അവിടെ അള്ളാഹു പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്നവർ, ആ വചനത്തിൽ ഇന്നക്കും വമാ തഅബുദൂൻ നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവരും, തുടർന്നുള്ള വചനവുമായി അതിന് ബന്ധമുണ്ട്. 162-ാമത്തെ വചനം, മാ അൻതും അലൈഹി ബിഫാതിനീൻ. മാ അൻതും, നിങ്ങളല്ല, അലൈഹി അവൻ്റെ മേൽ അഥവാ അവനെതിരായി, ബിഫാതിനീൻ കുഴപ്പത്തിലാക്കുന്നവർ. നിങ്ങൾ അള്ളാഹുവിനെതിരിൽ ആരെയും കുഴപ്പത്തിലാക്കാൻ നിങ്ങൾക്കാവില്ല തീർച്ച. അതാണ് 162-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. മാ അൻതും ബിമുദില്ലീന അഹദ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, നിങ്ങൾക്കൊരാളെയും പഴപ്പിക്കാൻ, വഴി പഴപ്പിക്കാൻ സാധ്യമല്ല. അഥവാ നിങ്ങൾ ആരാധിക്കുന്ന ആ ആരാധ്യ വസ്തുക്കളെ അവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പിൻപറ്റുന്നവരെയല്ലാതെ നിങ്ങളെ ഭയപ്പെടുന്നവരല്ലാതെ നിങ്ങൾക്ക് വഴി പഴപ്പിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. പണ്ടുകാലത്തു തന്നെ ഇത്തരത്തിൽ അദൃശ്യശക്തികളിൽ, അദൃശ്യ സൃഷ്ടികളിൽ അവരെ പേടിക്കുന്ന, ഭയപ്പെടുന്ന അവസ്ഥ മനുഷ്യരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ശക്തികളെ ആക്ഷേപിച്ചു പറയുന്നതും ബത്സിക്കുന്നതും അവയുടെ കുരുത്തക്കേട് തട്ടാൻ കാരണമായിത്തീരും, അതുവഴി പല രോഗങ്ങൾക്കും കാരണമായിത്തീരും എന്നെല്ലാം ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ അറിയിപ്പ് അങ്ങനെ ആളുകളെ വഴിപഴപ്പിക്കാൻ, കുഴപ്പത്തിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന്. തഫ്സീറുകളിൽ കാണാം, അന്നൽ ജിന്ന കാനു യുമവ്വിഹൂനലിന്നാസി അന്നൽ ജിന്ന തൻഫഉ വതദുറു വഅന്നൽ അസ്നാമ കദാലിക്. ജിന്നുകൾ പല ഉപകാരങ്ങളും ചെയ്യുമെന്നും ചില പല ഉപദ്രവങ്ങളും ചെയ്യുമെന്നും അതേപോലെ തന്നെ വിഗ്രഹങ്ങളും ചില ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യുമെന്നും ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു. വകാനു യുഹവ്വിഫൂനന്നാസ മിൻ ബസിഹ വഇൻതിഖാമിഹ. അത്തരം ആളുകൾ ഈ വിഗ്രഹങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം ശക്തികളുടെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. ഹദീസിൽ കാണാം, തുഫൈൽ ബിൻ അംർ അദ്ദൂസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇത് വലിയ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാവുകയില്ലേ? അലാ തഖ്ഷ അലൽ സൊബിയ, നിങ്ങൾ കുട്ടികളുടെ പേരിൽ, കുട്ടികളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നില്ലേ അവർക്ക് ഉപദ്രവം ബാധിക്കുന്നതിനെ? അദ്ദേഹം പറഞ്ഞു, ലാ, അള്ളാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ കൈയൊഴിക്കുന്നത് വഴി ഒരു തരത്തിലും ഉപദ്രവത്തെയും ഭയപ്പെടേണ്ടതില്ല. അത് കേട്ടപ്പോൾ ഫഅസ്ലമത്, അവരും ഇസ്ലാം സ്വീകരിച്ചു. അവരത് ചോദിക്കാൻ കാരണം, വകാനു യസ്ഉമൂന അന്നമൻ യസുബ്ബുൽ അസ്നാമ യുസീബുഹു അൽ ബറസ് അവിൽ ജുദാം. അന്നത്തെ ആളുകളുടെ വിശ്വാസം, വിഗ്രഹങ്ങളെ ആക്ഷേപിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ അതിനെ തിരസ്കരിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ, അവയെ ആക്ഷേപിച്ചാൽ കുഷ്ഠരോഗവും വെള്ളപ്പാണ്ടുമൊക്കെ ബാധിക്കുമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നും അത്തരത്തിലുള്ള അദൃശ്യമായ ഉപദ്രവങ്ങളെ പേടിക്കുന്നവരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സമൂഹത്തിൽ ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ചില ആളുകളെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചാൽ അവരുടെ ചൂഷണം

നിൽക്കുന്നവർ. അല്ലാമ ഉസൈമി റഹ്മത്തുള്ള പറയുന്നു, ഹിയ അന്നല്ലാഹ സുബ്ഹാനഹു വതആല ലമ്മ തഹദ്ദസ അൻഹും ബിസീഗത്തിൽ ഗൈബ വകാന അല്ലദീ ബഅദ ളമാഇരിൽ ഗൈബ അംറൻ യദുന്നു സാഹിബുഹു അന്നഹു ഖാദിറുൻ അലൈഹി ഖാതബഹു മുഖാതബത്തുൽ ഹാദിർ. ഒരു സ്ഥലത്തില്ലാത്ത ആളോട് സംസാരിക്കുന്ന ശൈലിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിനെതിരിൽ പലതും ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ ധരിച്ചു വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ശൈലി മാറ്റി. എന്നിട്ട് നിങ്ങൾ എന്ന പ്രയോഗം ഇന്നക്കും എന്ന പ്രയോഗത്തിലേക്ക് മാറ്റി. ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഒരു ഉപദ്രവം അവർക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തലുമാകുന്നു. ഫൽ കുഫാറു യുഹാഫിലൂന, കാഫിറുകൾ അവർ ശ്രമിച്ചിരുന്നു. ഫതനന്നാസ് അൻ ദീനിഹിം ബികുല്ലി വസീലത്തിൻ, എല്ലാവിധേനയും ആളുകളെ അവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ തെറ്റിക്കാൻ, ഫിത്നയിലാക്കാൻ, തടയുവാൻ, ആ ശ്രമത്തിൽ നിന്നുള്ള പിന്തിരിപ്പിക്കലാണ് ഈ പദത്തിൽ, ഈ ശൈലി മാറ്റത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഫഇന്നക്കും അയ്യുഹൽ മുശ്രിക്കൂൻ വമാ തഅബുദൂൻ മിനൽ അസ്നാമി, നിങ്ങളും നിങ്ങളുടെ ആരാധ്യന്മാരും എന്ന പ്രയോഗത്തിൽ വമാ എന്ന പദം യഥാർത്ഥത്തിൽ ഗൈറു ആഖിലിനാണ് ഉപയോഗിക്കാറുള്ളത്, ബുദ്ധിയില്ലാത്തവർക്ക്. എന്തിനാണ് അള്ളാഹു ഇവിടെ നിങ്ങൾ നിങ്ങളും നിങ്ങളെ ആരാധിക്കുന്ന അവയും എന്ന് പറയാൻ കാരണം? അവിടെ കൂടുതൽ മുശ്രിക്കുകളും ബുദ്ധിയില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നവരാകുന്നു എന്നതാണ് ഒരു കാരണം. മറ്റൊന്ന്, ഇത് മാ എന്നത് മാ അൽ മസ്ദരിയ മസ്ദറിനു വേണ്ടി പ്രയോഗിച്ചതാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോൾ വയഹ്തമിലു അൻ തകൂന ഫഇന്നകും വഇബാദതുകും, അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആരാധനയും മാ അൻതും ഫാതിനീന അലൈഹി അഹദാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ആ ആരാധനയും ഒന്നും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ അതുകൊണ്ട് സാധ്യമാവുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. 163-ാമത്തെ വചനം, ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, ഇല്ലാ മൻ യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സ്വാലിൽ ജഹീം ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്നവനാണ്. ഇല്ലാമൻ യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സ്വാലിൽ ജഹീം ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്നവനാണ്. ഇമാം ഇബ്നു ഖസീർ റഹ്മഹുള്ള പറയുന്നു, യഖൂലു തആല മുഖാതിബൻ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫഇന്നക്കും വമാ തഅബുദൂന മാ അൻതും അലൈഹി ബിഫാതിനീൻ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവയും നിങ്ങൾ ഫിത്നയിലാക്കുന്നവരല്ല. ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്നവനല്ലാതെ. ഐ മാ യുൻഖാദുലി മഖാലിക്കും വമാ അൻതും അലൈഹി മിനൽ ദലാലത്തി വൽ ഇബാദത്തിൽ ബാത്തില, നിങ്ങളെ അനുധാവനം ചെയ്യുന്നവരല്ലാതെ നിങ്ങൾക്കൊരാൾക്കും തന്നെ നിങ്ങളുടെ ആരാധന കൊണ്ടോ വഴിപിഴവ് കൊണ്ടോ, മൻ ഹുവ അദല്ല മിൻകും, അതേപോലെ തന്നെ നിങ്ങളെക്കാൾ വഴിപിഴച്ചവർക്കുമല്ലാതെ ഈ പറയപ്പെടുന്ന ആരോപണം സ്വീകരിക്കാൻ സാധിക്കുകയില്ല, അതേപോലെ തന്നെ വഴിപിഴക്കുകയും ഇല്ല. എന്നാൽ നിങ്ങളാകട്ടെ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഅ്റാഫിലെ 179-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ടവർ ഗ്രഹിക്കുന്നില്ല, വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നില്ല, വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് അവർ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ല, ഉലാഇക കൽ അൻആം, അവർ കന്നുകാലികളെപ്പോലെ

0: ആകുന്നു. ബൽ അല്ല, ഹും അദൽ, അവയേക്കാൾ അധമന്മാരാകുന്നു. ഉലാഇകഹുമുൽ ഗാഫിരൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധന്മാർ. ഫഹാദ ദർബു മിനന്നാസി ഹുവല്ലദി യുൻഖാദു ലിദീനി ശിർക്കി വൽ കുഫ്രി വദ്ദലാല. ഈ പറയപ്പെട്ട കണ്ണും കാതും ബുദ്ധിശക്തിയുമൊന്നും അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അവർ മാത്രമായിരിക്കും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന, അതേപോലെ തന്നെ മാർഗഭ്രംശം സ്വീകരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുക. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഐ ഇന്നമാ യസ്ലു ബിഹി മൻ ഹുവ മഅഫൂഖുൻ വ മുബ്തിലുൻ, ഈ മാർഗത്തിലേക്ക് എത്തിപ്പെടുക, അസത്യം അത് ആദർശമായി സ്വീകരിക്കുക, അള്ളാഹുവിൻ്റെ പേരിൽ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക, അതുവഴി അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായി മാറുക. അത് ഇത്തരത്തിൽ കണ്ണും കാതും ബുദ്ധിശക്തിയും പണയപ്പെടുത്തിയവർ മാത്രമായിരിക്കും. സുമ്മഖാല തബാറക വതആല മുനസ്സിഹൻ ലിൽ മലായിക, പിന്നെ തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു അവൻ്റെ സൃഷ്ടികളായ മലക്കുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, മിമ്മാ നസബു ഇലൈഹിം മിനൽ കുഫ്രി ബിഹിം വൽ കദിബി അലൈഹിം അന്നഹും ബനാതുല്ലാഹ്, അവരിൽ അവിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് അവരെന്ന് പറയുന്ന ആ ആളുകളിൽ നിന്ന് ആ മലായിക്കത്തുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് അവരെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള വചനങ്ങളാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇല്ലാ മൻ ഖദ്ദറല്ലാഹു അസ്സ വജല്ല അലൈഹി അൻ യുസ്രിയൽ ജഹീം ലികുഫ്രിഹി വളുൽമിഹി, എന്നാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ദുരാരോപണങ്ങൾ പറയുക, അതുവഴി വഴിപിഴച്ചു പോവുക, അത് അള്ളാഹു തീരുമാനിച്ച ആളുകൾ മാത്രമായിരിക്കും. അതാകട്ടെ അവരുടെ അവിശ്വാസം കൊണ്ടും അക്രമപരമായ പ്രവർത്തനം കൊണ്ടുമായിരിക്കും. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇല്ലാ അഹദൻ സബഖ ഫീ ഇൽമി അന്നഹു സാലിൽ ജഹീം, എന്നാൽ അവർ നരകാവകാശികളാണെന്ന് ആരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അറിവ് മുൻകടന്നിട്ടുണ്ടോ, അവൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ, ആ ആളുകളൊഴികെ മറ്റാരും തന്നെ വഴിപിഴച്ചു പോവുകയില്ല എന്നതാണ്. ഈ വചനങ്ങളിൽ നിന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, പാഠം ഉൾക്കൊള്ളേണ്ട കാര്യം, അള്ളാഹുവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്തുകയും അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ, നരകത്തിൽ അകപ്പെടാൻ കാരണമായി തീരും എന്നതാണ്. അള്ളാഹു തന്ന കണ്ണും അള്ളാഹു തന്ന ബുദ്ധിശക്തിയും അള്ളാഹു കനിഞ്ഞരുളിയ കാതും എന്നു വേണ്ട ഏത് അവയവങ്ങളും അത് യഥാവിധി ഉപയോഗപ്പെടുത്തിയാൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കുമെന്നതും ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, സത്യ ആദർശം നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാരകല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി മലകളിൽ നിന്ന്, അക്നാന ഒളിയിടം മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലക്കും നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല ഉടുപ്പുകൾ, തഖീക്കും നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹെറ ചൂടിനെ ചൂടിൽ നിന്നും, വസെറാബീല ഉടുപ്പുകളും, തഖീക്കും അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും നിങ്ങളുടെ ഊക്കിനെ പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക അപ്രകാരം, യുതിമ്മു അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു അവൻ്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ എന്നാൽ നബിയെ നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്, അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുന്നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തെൻസീൽ, ലോക പ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണം. ഇന്ന് അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിൽ നാം കേട്ടത് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണം.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറ ഗാഫിർ 1-11 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 556-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: يسبح لله ما في السماوات وما في الأرض له الملك وله الحمد

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തു ഇസ്റ 59 മുതൽ 62 കൂടി വചനങ്ങളാണ് ഇന്ന് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അൽ സൽമി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ശരിയായ പാരായണ നിയമങ്ങളോടെ അത് ഹൃദയത്തിൽ ഉറപ്പിക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ വിജ്ഞാന പരിപാടി ഹിഫുദുൽ ഖുർആൻ സക്കീർ മൗലവി എടത്തനാട്ടുകരയുടെ നേതൃത്വത്തിൽ സൂറ സജദയിലെ നാലാമത്തെ വചനത്തിന്റെ തുടർച്ചയിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ ഇവൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ സജദയിലെ 1, 2, 3, 4 ആയത്തിൻ്റെ പകുതി വരെ നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ഹിഫ്ളാക്കുന്നത് കഴിഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടിയാണ്. അതോടൊപ്പം നമുക്ക് ആദ്യം മുതലൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഹിഫ്ളിലേക്ക് കടക്കാം.

0: ഇൻഷാ അള്ളാ സൂറത്തു സജദയിലെ നാലാമത്തെ ആയത്ത് മുഴുവനായും നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് കേൾക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദയിലെ നാലാമത്തെ വചനത്തിന്റെ തുടർച്ചയായിരുന്നു ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. അവതരിപ്പിച്ചത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
3: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസം

വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ: കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ സൂറത്തുൽ അൻആം 111 മുതൽ അവസാനം വരെയും സൂറത്തുൽ അഹ്ഖാഫ് ആദ്യം മുതൽ 87 വരെയുമുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

أو نرد فهل لنا من شفعاء فيشفعوا لنا أو نرد فنعمل غير

0: ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. അത്തഹസീൻ, സൂറ ബക്രയിലെ 164-ാമത്തെ വചനം. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 163 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇന്ന് ഇൻഷാല്ലാ 164-ാമത്തെ ആയത്ത് മാത്രമാണ് പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ വരാറുള്ള അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 164-ാമത്തെ ആയത്ത്.

ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന ഫീ ഖൽഖി സമാവാതി, ഇന്ന നൂന് ശബ്ദമുണ്ട്, മണിക്കണം. ഫീ ഖൽഖി സമാവാത്, ഫീ ഖൽഖി ഖ, തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്, ഖ. ഖൽഖി ഖാഫ്, ഖൽഖി എന്നുള്ളത് ഹൽക്കി എന്നാവരുത്, വളരെയധികം അർത്ഥമാറ്റം സംഭവിക്കുന്ന ഒരു വാക്കായിട്ട് മാറും. അതുകൊണ്ട് ഖ, ഖൽഖി, ഖാവും ഖാഫും പ്രത്യേകം ശ്രദ്ധിക്കണം. ഖൽഖി സമാവാതി വൽ അർദി, വൽ അർദി അല്ല, വൽ അർദി, വഖ്തിലാഫി, വഖ്, വഖ്തിലാഫി ലൈലി വൻ നഹാർ, നൂൻ ശദ്ദ് മണിക്കണം. വൻ നഹാരി, വൽ ഫുൽകില്ലതി, വൽ ഫുൽകില്ലതി തജ്രി, തജ്രി, ജീമിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. തജ്രി,

തജിരി ഫിൽ ബഹ്രി ഫിൽ ബഹ്രി ഫിൽ ബഹർ എന്നല്ല ഫിൽ ബഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗം മഹ്റജ്. അതുപോലെ ബഹ്രി റായിനെ തർക്കീഖ് ചെയ്യണം, നേർപ്പിച്ച് കൊണ്ട് ഉച്ചരിക്കണം. ബഹ്രി എന്നല്ല ഫിൽ ബഹ്രി ബിമാ യൻഫഉ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. യൻഫഉ ഇഖ്ഫഉ ബിഗുന്ന യൻഫഉ നാസ നൂന് ശദ്ദുണ്ട് മണിക്കണം. വമാ അൻസല ഇവിടെ വമാ അൻസല മദ് മുൻഫസിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വമാ അൻസൽ ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന അൻസല അൻസലല്ലാഹു മിനസ്സമാഇ മദ് മുത്തസിൽ. നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ഹംസ ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മിനസ്സമാഇ മിൻ മാഇൻ മിൻ സുക്കൂനുള്ള നൂന് ശേഷം മീം, നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിമ്മ അതുപോലെ തന്നെ മാഇൻ ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മാഇൻ ഫഅഹ്യ മാഇൻ ഇൻ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ടതാണ് ഇവിടെ. മാഇൻ ഫഅഹ്യ ബിഹിൽ ഫഅഹ്യ ഫഅഹ്യ ബിഹിൽ അർദ ബിഹിൽ അർദ ല ബിഹിൽ അർദ അർദ ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരുനീളത്തിൽ തട്ടിക്കൊണ്ട് ഉച്ചരിക്കണം. ബോദ് ഇസ്തിഅലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അർദ അർദ ബഅദ മൗതിഹ ബഅദ മൗതിഹ വബസ്സ ഫീഹ വബസ്സ ഫീഹ എന്നല്ല വബസ്സ സ എന്ന അക്ഷരത്തിന് ശദ്ദുണ്ട്. വബസ്സ സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം നമ്മുടെ മുൻപല്ലുകളുടെ ഇടയിൽ കൂടെ അല്പം ദാലിനേക്കാൾ കുറച്ചും കൂടെ പുറത്തായിരിക്കണം. വബസ്സ ഫീഹ മിൻ കുല്ലി നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിൻ കുല്ലി ദബ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ദബ ആ നീട്ടൽ ആ മദ് മദ് ലാസിം കലിമി മുസഖൽ എന്ന് പറയും. എന്നുവെച്ചാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ദ പിന്നെ ബ എന്ന അക്ഷരത്തിൽ ശദ്ദുണ്ട്, അതാണ് മദ് ലാസിം നിർബന്ധമായിട്ട് നീട്ടണം, അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. അതുപോലെ തന്നെ ദബത്ത് കലിമത്താണ് ഒരു വേർഡാണ് മുസഖൽ, ബ എന്ന അക്ഷരത്തിൽ ശദ്ദുണ്ട്, അതാണ് മദ് ലാസിം കലിമി മുസഖൽ. അപ്പോൾ ഇവിടെ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. തൻവീനു ശേഷം വ വന്നാൽ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ദബതിയുവതസ്രീഫി വതസ്രീഫി സ്വാദാണ് വതസ്രീഫിർ റിയാഹി വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖരി മുസഖരി ബൈനസ്സമാഇ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടണം. സമാഇ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ والارض لايات والارض والارض لايات لقوم يعقلون لقوم تنوين ششم يعقلون يا تنوين يا അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന لقوم يعقلون ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 164-ാമത്തെ വചനമാണ് ഇന്ന് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ചയായും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിനെ എങ്ങനെ ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കാം? സൂറ ബക്കറയിലെ 198 മുതൽ 202 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ഉള്ളത്.
1: ബാറക്കല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്രയിലെ 198 മുതൽ 202 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേവലം പാരായണം ചെയ്യുന്നതിനപ്പുറം അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കാം. ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു വിജ്ഞാനപ്രദമായ പരിപാടിയിലേക്ക്. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ സോഫാത്തിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فكفروا به فسوف يعلمون. ولقد سبقت كلمتنا لعبادنا المرسلين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 170-171 വചനങ്ങളാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 169-170 വചനങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഫകഫറൂബിഹി, എന്നിട്ട് അവർ അതിൽ അവിശ്വസിച്ചു. ഫസൗഫ, അതിനാൽ വഴിയേ, യഅലമൂൻ, അവർ അറിയും. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാമ സഅദി റഹ്മുള്ള എടുത്തു പറഞ്ഞൊരു കാര്യം, വഹും കദ്ബത്തുൻ ഫീ ദാലിക് فقد جاءهم افضل الكتب فكفروا به فعلم انهم متمردون على الحق. ഈ സത്യനിഷേധികൾ തങ്ങളിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം വന്നപ്പോൾ അവർ അതിൽ അവിശ്വസിച്ചു. അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരസ്കരിച്ചു. അതുകൊണ്ട് തന്നെ ഫസൗഫ യഅലമൂൻ, അവർ ശേഷം അറിയും എന്ന് പറഞ്ഞാൽ, അൽ അദാബ ഹീന യഖഉ ബിഹിം, തങ്ങളിലേക്ക് ശിക്ഷ വരുന്നത്. വലാ യഹ്സബു അയ്ദൻ അന്നഹും ഫിദ്ദുനിയാ ഗാലിബൂൻ, അതുപോലെ തന്നെ തങ്ങൾ ദുനിയാവിൽ അതിജയിക്കുന്നവരല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതാണ് 170-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് 171-ാമത്തെ വചനം, വലഖദ് സബഖത്, തീർച്ചയായും മുമ്പുണ്ടായിട്ടുണ്ട്, മുൻ കഴിഞ്ഞിരിക്കുന്നു. കലിമതുന, നമ്മുടെ വാക്ക് അല്ലെങ്കിൽ നമ്മുടെ വാക്യം. ലി ഇബാദിന, നമ്മുടെ അടിയാന്മാർക്ക്. അൽ മുർസലീൻ, മുർസലുകളായ, മുർസലുകളായ നമ്മുടെ അടിയാന്മാർക്ക് നമ്മുടെ വാക്ക് മുമ്പ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖസീർ റഹിമഹുള്ള പറയുന്നു, ഐ തഖദ്ദമ ഫിൽ കുതുബിൽ അവ്വലി, മുമ്പുള്ള ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. അന്നൽ ആഖിബത ലിർറുസുലി വ അത്ബാഇഹിം, നല്ല പര്യവസാനം പ്രവാചകന്മാർക്കാകുന്നു അവരുടെ അനുയായികൾക്കുമാകുന്നു. ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും അതുപോലെ തന്നെ പരലോകത്തും. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. കതബല്ലാഹു, അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു, ലഅഗ്ലിബന്ന, തീർച്ചയായും ഞാൻ അതിജയിക്കും, അന വറുസുലി, ഞാനും എൻ്റെ ദൂതന്മാരും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഖവിയുൻ അസീസ്, ശക്തനും പ്രതാപശാലിയുമാകുന്നു. സൂറത്തുൽ മുജാദിലയിലെ 21-ാമത്തെ വചനം. അതുപോലെ തന്നെ സൂറത്തു ഗാഫിറിൽ കാണാം, ഇന്നാ ലനസുറു റുസുലനാ വല്ലദീന ആമനു, തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും സഹായിക്കുക തന്നെ ചെയ്യും. ഫിൽ ഹയാതി ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്, ഈ ദുനിയാവിലും നാളെ ഖിയാമത്ത് നാളിലും. അല്ലാമ സഅദി റഹ്മല്ലാഹു പറയുന്നു, ഖദ് സബഖത് കലിമത്തുല്ലാഹി ലത്തി ലാ മറദ്ദ ലഹ, അല്ലാഹുവിൻ്റെ വചനം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വല മുഖാലിഫ ലഹ, അത് എതിർ പ്രവർത്തിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന ഒന്നല്ല. ലി ഇബാദിഹിൽ മുർസലീന വ ജുന്ദിഹി അൽ മുഫ്ലിഹീന, അല്ലാഹുവിൻ്റെ ദാസന്മാരായ മുർസലീങ്ങളുടെ കാര്യത്തിലും അല്ലാഹുവിൻ്റെ സൈന്യമായ ആ വിജയികളുടെ കാര്യത്തിലും അല്ലാഹുവിൻ്റെ വചനം മുൻകടന്നിട്ടുണ്ട്. ഇമാം തബരി റഹ്മല്ലാഹു പറയുന്നു, യഖൂലു തആല ദിക്റഹു വലഖദ് സബഖ മിന്നൽ ഖൗല ലിറുസുലിന, നമ്മുടെ ദൂതന്മാരുടെ കാര്യത്തിൽ നമ്മുടെ വാക്ക് മുൻകടന്നിട്ടുണ്ട്. ഇന്നഹും ലഹുമുൽ മൻസൂറൂന, തീർച്ചയായും അവർ തന്നെയാകുന്നു സഹായിക്കപ്പെടുന്നവർ. ഐ മദാ ബിഹാദ മിന്നൽ ഖദാ വൽ ഹുക്മു ഫി ഉമ്മിൽ കിതാബി വഹുവ അന്നഹും ലഹുമുൻ നുസ്റത്തു വൽ ഗലബത്തു ബിൽ ഹുജജി, അവർക്കാണ് പ്രവാചകന്മാർക്കാകുന്നു എല്ലാ നിലയിലും സഹായവും പ്രമാണങ്ങൾ കൊണ്ടുള്ള അതിജയിക്കലും ഉണ്ടാവുക. ആ കാര്യം പൂർവ ഗ്രന്ഥങ്ങളിലും അതേപോലെ നമ്മുടെ വചനത്തിലും മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, തസ്ലിയത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിൻ്റെ റസൂലിനെ സമാശ്വസിപ്പിക്കലാകുന്നു. വ തസ്ബീതുഹു അലാമാ കാന അലൈഹി മിനർ റിസാല, ആ പ്രവാചകൻ്റെ റിസാലത്തിനെ സ്ഥൈര്യപ്പെടുത്തലുമാകുന്നു. വ തഹദീദു അഅദാ ഇർറുസുലി, പ്രവാചകന്റെ ശത്രുക്കൾക്കുള്ള ഒരു കടുത്ത മുന്നറിയിപ്പാകുന്നു, ഭീഷണിയാകുന്നു. വ അന്നഹും മഖ്ദൂലൂന, അവർ കൈവിടപ്പെടുന്നവരായിരിക്കും. ലി അന്നഹു ഇദാ കതബ നസ്റു ലിർറസൂലി, പ്രവാചകന് സഹായം രേഖപ്പെടുത്തപ്പെട്ടാൽ, ഫസയകൂനുൽ ഖദ്ലാനു ലി അഅദാഇഹിം, തീർച്ചയായും പിന്നീട് ശത്രുക്കൾക്കായിരിക്കും അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പരാജയം നേരിടുക. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. 172-ാമത്തെ വചനം, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, ഇന്നഹും നിശ്ചയമായും അവർ, ലഹും അവർ തന്നെയാകുന്നു, അൽ മൻസൂറൂൻ, സഹായം നൽകപ്പെടുന്നവർ, നിശ്ചയമായും അവർ തന്നെയാണ് സഹായം നൽകപ്പെടുന്നവർ. ഇബ്നു ഖസീർ റഹ്മഹുള്ള പറയുന്നു, ഐ ഫിദ്ദുനിയാവൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഈ പറയപ്പെട്ട പ്രവാചകന്മാരും അവരുടെ അനുയായികളുമാകുന്നു സഹായം നൽകപ്പെടുന്നവർ. കമാ തഖദ്ദമ ബയാനു നുസ്റത്തിഹിം അലാ ഖൗമിഹിം മിമ്മൻ കദ്ദബഹും വഖാലഫഹും, മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, വിവരിക്കപ്പെട്ടിട്ടുണ്ട് പൂർവ്വപ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കുമുണ്ടായ അനുഭവങ്ങൾ. വകൈഫ അഹ്ലക അല്ലാഹു അൽ കാഫിരീന, എങ്ങനെയാണ് അള്ളാഹു കാഫിരീങ്ങളെ നശിപ്പിച്ചതെന്നും വനജ ഇബാദഹു അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ തൻ്റെ ദാസന്മാരെ എങ്ങനെയാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയതെന്നും അവിടെ മുമ്പ് വിവരിച്ചു പോയിട്ടുണ്ട്. തുടർന്ന് 172-ാമത്തെ വചനം, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ വഇന്ന ജൂദന ലഹുമുൽ ഗാലിബൂൻ. ഈ രണ്ട് വചനവും ഇബ്നു കസീർ റഹ്മഹുല്ലാ അതിൻ്റെ കൂടെ എടുത്തു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നഹും, തീർച്ചയായും അവർ, ലഹും അവർ തന്നെയാകുന്നു, അൽ മൻസൂറൂൻ സഹായിക്കപ്പെടുന്നവർ, വഇന്ന ജുന്ദന തീർച്ചയായും നമ്മുടെ സൈന്യം, ലഹും അവരാകുന്നു, അൽ ഗാലിബൂൻ അതിജയിക്കുന്നവർ. അല്ലാമ സഅദി റഹ്മഹുല്ലാ വിവരിക്കുന്നു, അന്നഹും അൽ ഗാലിബൂൻ ലിഗൈരിഹിം, മറ്റുള്ളവരെക്കാൾ അതിജയിക്കുന്നവർ ഇവരാകുന്നു, അൽ മൻസൂറൂന മിൻ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് സഹായിക്കപ്പെടുന്നവർ ഇവരാകുന്നു, നസ്റൻ അസീസൻ വളരെ ശക്തമായ തരത്തിലുള്ള പ്രതാപത്തോടുകൂടിയുള്ള സഹായം, യതമക്കനൂന ഫീഹി മിൻ ഇഖാമത്തി ദീനിഹിം, തങ്ങളുടെ ദീനിനെ സ്ഥാപിക്കാൻ അതിനെ നിലനിർത്താൻ സഹായിക്കുമാറുള്ള, വഹാദിഹി ബിഷാറത്തുൻ അദീമ ലിമനിത്തസഫ ബി അന്നഹു ജുന്ദുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ സൈന്യം എന്ന വിശേഷണം ഒരു മഹത്തായ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബി അൻ കാനത്ത് അഹ്വാലുഹു മുസ്തഖീമത്തുൻ വഖാതല മൻ അമറ ബിഖിതാലിഹിം അന്നഹു ഗാലിബുൻ മൻസൂറുൻ, അള്ളാഹു തങ്ങളുടെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അത് കൃത്യമായി പ്രാവർത്തികമാക്കിക്കൊണ്ട് ശരിയാം വണ്ണം നിലക്കൊണ്ടവർ ആ ആളുകളെക്കുറിച്ച് അള്ളാഹു അവർ അള്ളാഹുവിൻ്റെ സൈന്യമാണെന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കാണാം, ഇന്നഹും യഅനി ലാ ഗൈറുഹും, അവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരല്ല, അവർ തന്നെയാകുന്നു എന്നർത്ഥം. അൽ മൻസൂറൂന ഐ അല്ലദീന യൻസുറുഹുമുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അവരെ സഹായിക്കും, ബിമാ യുഖദ്ദിറുഹു മിനൽ ആയാത്തി ഔ ബിമാ യുർസിലുഹു മിനൽ ജുനൂദി, അല്ലാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കൊണ്ടും അല്ലാഹു അയച്ച അവൻ്റെ സൈന്യത്തെക്കൊണ്ടും. എന്നിട്ട് പറയുന്നു, ഫഫി ബദർ അർസലല്ലാഹു അൽ മലായിക്ക, ബദറിൽ അല്ലാഹു മലായിക്കത്തുകളെ അയച്ചു, ഫഖാതലത് മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മലായിക്കത്തുകൾ പ്രവാചകൻ്റെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടു, വഫിൽ അഹ്സാബി, അതുപോലെ തന്നെ അഹ്സാബ് യുദ്ധത്തിൽ, അർസലല്ലാഹു തആല അർരീഹ ശദീദ, ശക്തമായ കാറ്റിന് അള്ളാഹു അയച്ചു, വമഅഹ ജുനൂദൻ, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സൈന്യത്തെയും അയച്ചു, ഫർസൽന അലൈഹിം രീഹൻ വജുനൂദൻ ലം തറൗഹ, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്തുൽ അഹ്സാബിലെ 9-ാമത്തെ വചനത്തിൽ കാണാം, ഫർസൽന അലൈഹിം, അവരുടെ മേൽ നാം അയച്ചു, രീഹൻ കാറ്റിന് അയച്ചു, വജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യത്തെയും അയച്ചു, ഫജമ അല്ലാഹു ഫിൽ അഹ്സാബി മൈൻ ബൈനൽ മലായിക്കത്തി തുദ്ഖിലുർ റുഉബ ഫി ഖുലൂബി ഹാഉലാഇൽ അഅദാഇ, അഹ്സാബ് യുദ്ധത്തിൽ അല്ലാഹു മലായിക്കത്തുകളെയും അതുപോലെ തന്നെ കാറ്റിനെയും അയക്കുകയുണ്ടായി. മലായിക്കത്തുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഭയം ഇട്ടുകൊടുത്തു, വബൈന റീഹി അല്ലത്തി തസൽസലഹും ഹത്താലം യുഖിറലഹും ഖറാറൻ ഫഹറബൂ, ആ ശത്രുക്കൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഇളക്കി വിടുന്ന രൂപത്തിലുള്ള കാറ്റ് അവരിലേക്ക് അയച്ചു, അങ്ങനെ അവർ വിരണ്ടോടി. അങ്ങനെ ഫഹും മൻസൂറൂന മിൻ ഖിബലില്ലാ, അല്ലാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള സഹായം കൊണ്ട് ഈ വിശ്വാസികൾ സഹായിക്കപ്പെട്ടു, ബിമാ യുർസില മിനൽ ആയാത്തി ഔ മിനൽ മലായിക്ക, അള്ളാഹു അയച്ച കാറ്റുകൊണ്ടും അതേപോലെ തന്നെ മലായിക്കത്തുകളെ കൊണ്ടും അവർ സഹായിക്കപ്പെട്ടു. ഇതുപോലെയുള്ള സഹായത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ പരാമർശിക്കുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്നഹും, തീർച്ചയായും അവർ, ലഹുമുൽ മൻസൂറൂൻ, അവർ തന്നെയാകുന്നു സഹായിക്കപ്പെടുന്നവർ. തുടർന്ന് 173-ാമത്തെ വചനം, വഇന്ന ജൂദന ലഹുമുൽ ഗാലിബൂൻ, വഇന്ന ജൂദന, നിശ്ചയമായും നമ്മുടെ സൈന്യം ലഹും അവർ തന്നെ അൽ ഗാലിബൂൻ വിജയികൾ ശക്തി കവിഞ്ഞവർ നമ്മുടെ സൈന്യം തന്നെയാണ് വിജയികൾ. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു ഐ തകൂനു ലഹുമുൽ ആഖിബ നമ്മുടെ സൈന്യത്തിനാകുന്നു നല്ല പര്യവസാനം. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു യഖൂൽ വഇന്ന ഹിസ്ബനാ വഅഹ്ലു വിലായതിനാ നമ്മുടെ സൈന്യം നമ്മുടെ കക്ഷി അതുപോലെ തന്നെ നമ്മുടെ മിത്രങ്ങൾ ലഹുമുൽ ഗാലിബൂൻ അവരാകുന്നു വിജയികൾ അതിജയിക്കുന്നവർ. യഖൂൽ ലഹുമുൽ ളുഫ്റു വൽ ഫലാഹു അവർക്കാവുന്നു വിജയം. അല അഹ്ലിൽ കുഫ്രി ബിനാ നമ്മളിൽ അവിശ്വസിച്ചവർ ആ ആളുകളുടെ മേൽ. വൽ ഖിലാഫി അലൈന നമുക്ക് എതിർ പ്രവർത്തിച്ച ആ ആളുകൾക്കെതിരിൽ അവരുടെ മേൽ നമ്മുടെ കക്ഷിക്കാകുന്നു വിജയം. ഇമാം ബഗ്‌വി റഹ്മത്തുള്ള പറയുന്നു ഹിസ്ബുല്ലാ ലഹുമുൽ ഗലബത്തു ബിൽ ഹുജ്ജത്തി വൻ നുസ്രത്തി ഫിൽ ആഖിബ അല്ലാഹുവിൻ്റെ കക്ഷി അവർക്കാകുന്നു വിജയം. എല്ലാ നിലയിലും സഹായവും അവർക്കാകുന്നു. അല്ലാമ ഷൗക്കാനി റഹ്മഹുല്ല ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്തുൽ അഅ്റാഫിലെ 128-ാമത്തെ വചനം അനുബന്ധമായി കൊടുക്കുന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നല്ല പര്യവസാനം തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്കാകുന്നു ആകുന്നു. ഇബ്നു ജുസിയ് റഹ്മഹുല്ല അദ്ദേഹം ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ഹാദൻ നസ്റു വൽ ആഖിബത്തു വൽ ഗലബത്തു ഈ അതിജയിക്കലും ഈ സഹായവും ബി ളുഹൂരിൽ ഹുജ്ജത്തി വൽ ബുർഹാനി വബി ഹസീമത്തി അൽ അഅദാഇ ഫിൽ ഖിതാൽ പ്രമാണം കൊണ്ടുള്ള സഹായിക്കലാകുന്നു. മറ്റു മതങ്ങളെ മറ്റു ആദർശങ്ങളെ അതിജയിക്കുന്ന തരത്തിലുള്ള പ്രമാണം, അതുപോലെ തന്നെ ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിലുള്ള വിജയം. വബി സഅദത്തി ഫിൽ ആഖിറ പരലോകത്തുള്ള സൗഭാഗ്യവുമാകുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വചനം കാണാം ജുന്ദുല്ലാഹി ഫിസ്സമാഇ അൽ മലായിക ആകാശത്തുള്ള മലായിക്കത്താളുകളാകുന്നു ആകാശത്തിൽ അള്ളാഹുവിൻ്റെ സൈന്യം. വഫിൽ അർദി ഭൂമിയിലുള്ള സൈന്യമെന്ന് പറഞ്ഞാൽ അൽ ഗുസാത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാകുന്നു. അതുപോലെ തന്നെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാലി ഹുസൈമി റഹ്മാൻ വിശദീകരിക്കുന്നു വഇന്ന ജുന്ദന അൽ ജുന്ദുഹും അൽ മുദാഫിഊന അമ്മൻ അൽ ജുന്ദുഹും അൽ മുദാഫിഊന അമ്മൻ ഹും ജുന്ദുൻ ലഹു പ്രതിരോധം തീർക്കുന്നവരെക്കുറിച്ചാണ് സൈന്യം എന്ന് പറയുക. അല്ലദീന യൻസുറൂനഹു വയുദാഫിഊനഹു അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർ അതിന് പ്രതിരോധം തീർക്കുന്നവർ. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് ജുനൂദുൽ അമീർ ലെ ഭരണാധികാരിയുടെ വസുൽത്താനി അതുപോലെ തന്നെ രാജാവിൻ്റെ ഭരണാധികാരിയുടെ സൈന്യമെന്ന് പറയാറുള്ളത്. വമ അഷ്ബഹു ദാലിക വഹുനാ യഖൂൽ വഇന്ന ജുന്ദന ഇവിടെ നമ്മുടെ സൈന്യമെന്ന് പറഞ്ഞാൽ ഐ ജുന്ദുല്ലാ വഹാഉലാഇ അൽ ജുന്ദു ലൈസൂ ജുന്ദൻ ലില്ലാഹി ലിഹാജത്തില്ലാഹി ഇലൈഹിം വലാക്കിൻ ലി അന്നഹും യുദാഫിഊന അൻ ശറഇഹി ഫസാറു ജുന്ദൻ ലഹു ഇവിടെ അള്ളാഹുവിൻ്റെ സൈന്യമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് സഹായിക്കേണ്ട സൈന്യത്തിൻ്റെ ആവശ്യമില്ല, എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിരോധിക്കുന്നവർ എന്ന നിലക്ക് അവർ അള്ളാഹുവിൻ്റെ സൈന്യം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. വഹാഉലാ ഇൽ ജുന്ദു ഹുമുൽ ഗാലിബൂൻ ഈ സൈന്യമാകുന്നു അതിജയിക്കുന്നവർ. ലി കൗനിഹിം ജുന്ദുല്ലാ അവർ അള്ളാഹുവിൻ്റെ സൈന്യമായതിനാൽ. വല്ലാഹു സുബ്ഹാനഹു വതആല യഖൂൽ അള്ളാഹു പറയുന്നു കതബല്ലാ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു നിയമമാക്കിയിരിക്കുന്നു ലഅഗ്ലിബന്ന അന വറുസുലി തീർച്ചയായും ഞാനും എൻ്റെ ദൂതന്മാരും അതിജയിക്കുക തന്നെ ചെയ്യും. സൂറത്തുൽ മുജാദിലയിലെ 21-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും ഫജുന്ദുല്ലാ അല്ലദീന യദുബ്ബൂന അൻ ശരീഅതിഹി ലാ ബുദ്ദ അൻ തകൂന ലഹുമുൽ ഗലബ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർ അവർ അനിവാര്യമായും അതിജയിക്കുന്നവർ തന്നെയായിരിക്കും. വലിഹാദ ഖാല തആല ലഹുമുൽ ഗാലിബൂൻ അതുകൊണ്ടാണ് അവർ അള്ളാഹു അവരാകുന്നു അതിജയിക്കുന്നവർ എന്ന് പറഞ്ഞത്. വൽ ജുംലത്തു കൽ അവ്വലി മുഅക്കദത്തുൻ ബിസലാസത്തി മുഅക്കിദാത്തിൻ. ഈ വചനം

0: സ്വർഗാവകാശികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ

നാൽപ്പതാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിൻ്റെ അഗാധമായ പാണ്ഡിത്യവും തിരിച്ചറിയാൻ വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസ് നിയന്ത്രിക്കുന്നത് അമീർ ഒറ്റപ്പാലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ മഹത്തായ കലാം, അത് പഠിക്കാനും പഠിപ്പിക്കാനും അതിൻ്റെ ഭാഗമാകാനും കഴിയുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമരായ ആളുകളാണ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഖൈറു ഉമ്മത്തായി, ഏറ്റവും ഉത്തമ സമുദായമായി മാറുന്നത് വിശുദ്ധ ഖുർആൻ നെഞ്ചേറ്റുമ്പോഴാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളാകുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് പീസ് ഖുർആൻ റേഡിയോ ശ്രവിക്കുന്ന, കേൾക്കുകയും അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഉണർത്തുകയാണ്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കുട്ടികളെ നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാത്തിമ സുമയ്യ.
1: ഫാത്തിമ സുമയ്യ, ഓക്കേ. എവിടുന്നാണ് ഫാത്തിമ സുമയ്യ വിളിക്കുന്നത്?
2: വൈദ്യരങ്ങാടി.
1: വൈദ്യരങ്ങാടി അല്ലേ. മോളെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: നാലാം ക്ലാസ്സിൽ.
1: നാലാം ക്ലാസ്സിലാണ് അല്ലേ.
2: അതെ.
1: ഓക്കെ. സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലൊക്കെ പോയി അല്ലേ, കൂട്ടുകാരൊക്കെ കാണാനും വൈകുന്നേരം വരെ സ്കൂളൊക്കെ ആക്കിയപ്പോൾ നല്ല സന്തോഷമുണ്ട് അല്ലേ. എന്നാ ചില കുട്ടികളൊക്കെ പറയുന്നത് കുടുങ്ങിന്നാ. മറ്റേത് ഉച്ചവരല്ലേ ഉള്ളൂ. അത് ശീലായിട്ട് ഇപ്പോൾ വൈകുന്നേരത്ത് ഉച്ചക്ക് ശേഷം വീട്ടിൽ കുറച്ചു നേരം ഉറങ്ങാനും പിന്നെ കളിക്കാനൊക്കെ പറ്റുന്ന സമയം പോയി എന്നാ പറയണത്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല അല്ലേ. നമുക്ക് കുറച്ചുകൂടി സമയം സ്കൂളിൽ പഠിക്കാനും അവിടെ തന്നെ ചെലവഴിക്കാനും കിട്ടുക എന്ന് പറയുമ്പോൾ ഈ ഒരു അവസാനത്തെ സമയത്ത് നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത് അല്ലേ.
2: അതെ.
1: മാഷാല്ലാ. അപ്പോൾ മോളൊക്കെ നല്ല സ്കൂളിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികളിൽ പെടുന്ന ആളാണ് അല്ലേ. ഓക്കെ. എന്താപ്പോ സ്കൂളിൽ അവസാനമായിട്ട് നടക്കുന്ന ആക്ടിവിറ്റികളൊക്കെ എന്താ? ഓ മാഷാല്ലാ. മോള് ചേർന്നിട്ടുണ്ടോ? ഓ, അപ്പൊ എന്തായാലും അതൊക്കെ കിട്ടട്ടെ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ ഇൻഷാല്ലാ. അപ്പൊ മോള് എവിടുന്നാ ഇപ്പൊ ചോദിക്കേണ്ടത്? അമ്മ ജ്യൂസ് മാത്രമേ ഉള്ളൂ, അതല്ല അതിന്റെ അപ്പുറത്തേക്ക് പോണോ? ആ, അപ്പൊ ഒരു ചോദ്യം അവിടുന്ന് ആവട്ടെ. നമ്മളേ ഒരു ചോദ്യം അവിടുന്ന് ചോദിക്കാം, ബുദ്ധിമുട്ടാകുമോ? യെസ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചു പോയതല്ലേ, അമ്മ ജ്യൂസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന്റെ മുകളിൽ മുർസലാത്ത് അങ്ങനെ പോയതല്ലേ. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر الْبَذْرِ وَيَخَافُونَ يَوْمًا كَانَ شَرُّهُ مُسْتَطِيرًا. അതിന്റെ ശേഷമുള്ള ആയത്ത് മൂളോദണം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آيات لاست وجهات ونقول أدترا
1: أوكي يوفون بالنذر ويخافون يوما كان شره مستطيرا.

ഓക്കെ, മാഷാല്ലാ, അഹ്സൻതി, ഉഷാറായിട്ടുണ്ട് കേട്ടോ. നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് നന്നായിട്ടാണ് ഓതിയത്. മാഷാല്ലാ, അള്ളാഹു അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവനും പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം അമ്മ ജുസ് എന്നാക്കാം അല്ലേ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തൊട്ട് താഴത്ത് സൂറത്ത് തന്നെ ചോദിക്കണോ, മുർസലാത്ത്? ആ ഓക്കെ, അപ്പോൾ മുർസലാത്ത് എന്നുള്ള ചോദ്യമാണ്.

0: ഹലോ
1: ഹലോ.
0: കിട്ടിയോ? എന്താന്ന് മനസ്സിലായോ?
1: ആ
0: ആ നോക്കിക്കോളൂ.
1: ആ

0: em أنا يوم الفصل جمعنا كم الأولين
1: അവിടെ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഒന്നുകൂടി ഓദിക്കാണ്. അവിടുന്ന് ജമാനാക്കും, അവിടുന്ന് ഒന്ന് ഓദിക്കാം മോളെ.
0: ഓക്കെ,
1: ഓക്കെ ഓക്കെ, മാഷാല്ലാ. ആ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട്? അത് ചോദ്യമായിട്ട് ചോദിക്കല്ല. ആ സൂറത്തിൽ എത്ര? 30 ആയത്തുള്ളൂ അല്ലേ?
0: അറിയില്ല.
1: 30 ആയത്ത്, ഇപ്പോ ഓദ്യ ആയത് തന്നെ മോളെ, ഓദ്യ ആയത്ത് 38-ാമത്തെ ആയത്താണ്. സാറില്ല, 50 ആയത്തുണ്ട് കേട്ടോ. 50 ആയത്തുകളുണ്ട് സൂറത്തുൽ മുർസലാത്തില്. ആ അപ്പോ ഇനിയിപ്പോ ഒരു ചോദ്യം കൂടി ഉള്ളത്, ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് ഏതാ ഇപ്പൊ സൂറത്ത് എന്ന് ചോദിക്കേണ്ട ചോദ്യാണ്. ഇനിയിപ്പൊ അതായിട്ടിപ്പോ ഇനിയിപ്പോ അമ്മ ജൂസ് എന്ന് ചോദിക്കണോ? ഞാനൊരു സൂറത്ത് കുറച്ച് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നാണെന്ന് പറയണം. മോളിപ്പോ മുൽക്കിൽ ഇതുവരെ പഠിച്ചിട്ടുണ്ട്? ആ അതാണ്. അപ്പൊ എന്നാലും മുൽക്ക് തന്നെ ചോദിക്കോളൂ. ആ സൂറത്ത് ഏതാന്ന് മാത്രം പറഞ്ഞാ മതി. ശരി. أعوذ بالله من الشيطان الرجيم وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية ليه سورة വേഗം പറയണം കേട്ടോ. 1, 2, 3, 4, 5. ക്ലൂ ഒന്നുമില്ല, ഇതൊറ്റ ചോദ്യമാണ്, ഒരു ഉത്തരമുള്ളൂ. ഏതാണ് സൂറത്ത്? ആയത്തുകൾ വീണ്ടും ഓതണം അല്ലേ? ഓക്കെ. وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية സൂറത്ത് നേരത്തെ പറഞ്ഞൂടേന്നോ? അതെല്ലേ, ഓദ്യത് കേട്ടപ്പോ തന്നെ അല്ലേ കിട്ടിയത് അല്ലേ? യെസ് അല്ലേ? അതെ. ആ ഓക്കെ, അപ്പൊ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ മോൾക്ക് പീസ് റേഡിയോ നൽകുന്ന ഒരു സമ്മാനം ഉണ്ടാവും ഇൻഷാല്ലാ. ഓക്കെ, ആ അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അതേപോലെ ഒരുപാട് സൂറത്തുകൾ, ജുസുകളൊക്കെ പഠിക്കാൻ അള്ളാഹു ഖുർആൻ മുഴുവനായിട്ട് പഠിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹാരിസുൽ ഇസ്ലാം.
2: അതെ.
1: ആ ഹാരിസുൽ ഇസ്ലാം, മാഷാല്ലാ, നല്ല പേരാണല്ലോ. മോൻ എവിടുന്നാ വിളിക്കുന്നത്?
2: തിരുവനന്തപുരം.
1: തിരുവനന്തപുരം, ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഹാരിസുൽ ഇസ്ലാം?
2: ഏഴാം ക്ലാസ്സിൽ.
1: ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മദ്രസയിലോ?
2: അഞ്ചാം ക്ലാസ്സിൽ.
1: അഞ്ചാം ക്ലാസ്സിൽ, ഓക്കെ. ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടോ?
2: അതെ.
1: എത്ര ജുസ് ആയി?
2: രണ്ട് ജുസ് ആയി, ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. എവിടുന്നാണ് രണ്ട് ജുസ് പഠിച്ചിട്ടുള്ളത്? ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഏത് ഭാഗത്തു നിന്നാണ് പഠിച്ചിട്ടുള്ളത്? ബക്കറ മുതലാണോ, അല്ല നബ അതിന് ശേഷമുള്ളത് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഓ മാഷാല്ലാ, അപ്പോ സൂറത്തുൽ മുൽക്ക് മുതൽ താഴേക്ക് രണ്ട് ജുസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ശരി, അപ്പോ എവിടുന്ന ചോദിക്കേണ്ടത്? ഓ മാഷാല്ലാ, അതെനിക്ക് വളരെ ഇഷ്ടായിട്ടോ ആ മറുപടി. ഓക്കെ, അപ്പൊ റെഡിയാണ്? ആള് റെഡിയാണ്. ബാർക്കല്ലാഹു ഫീക്. അപ്പൊ നമുക്ക് തുടങ്ങാം.
2: അതെ, തുടങ്ങാം.

0: ولقد كذب الذين من قبلهم فكيف كان نكير. ആയത്തിന്റെ ശേഷമുള്ള ആയത്ത് മോന് ഓതണം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير.
0: ഓദ്യപ്പളേ, എന്തിനാ പിന്നെ എടുത്തു ഓദ്യത് അവിടുന്ന്? അവിടെ നിർത്താ, അവിടെ ജായിസ് ജീമുണ്ട്, അവിടെ വഖഫ് ജായിസാണ്. പിന്നെ അവിടുന്ന് എടുത്ത് ഓതണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ മാ യുംസി കുഹുന്നൻ്റെ അവിടുന്ന് വീണ്ടും തുടങ്ങിയാൽ മതി. ഓക്കേ, മാഷാല്ലാ. അവിടെ സോഫാത്തി എന്നുള്ള ഒരു ഇതില്ലേ മോനെ, അവിടെ സോഫാത്തി അത് എന്ത് മദ്ദ, ഏത് മദ്ദാണത്? ഓക്കെ, മാഷാല്ലാ. ഏത് മദ്ദാണ് അവിടെ സോഫാത്തി എന്നുള്ളതിലുള്ള മദ്ദ്? നമ്മൾ ഫാത്തിഹക്ക് ഓതുമ്പോൾ വലദ്ദാലീൻ കേട്ടിട്ടില്ലേ, ആ മദ്ദിൻ്റെ പേരെന്താ? ജസ്റ്റ് ചോദിക്കാം കേട്ടോ, ചോദ്യമല്ല കേട്ടോ. ആ മദ്ദിന്റെ പേരെന്താണ്? അപ്പൊ മോനെ പോലത്തെ കുട്ടികളത് പഠിക്കണം കേട്ടോ. എന്തായാലും ഹിഫ്ലൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങളടുത്ത് ചോദിക്കും ചിലപ്പോ മോന് ഖുർആനൊക്കെ പഠിക്കണ്ട പറഞ്ഞാൽ, മോനെ ഇവിടെ എന്ത് മദ്ദാന്ന് ചോദിച്ചാലേ എന്താ പറയാ? അറിയില്ല പറഞ്ഞ മോശല്ലേ, ഞാൻ പഠിച്ചിട്ട് പറയാന്ന് പറയണം. ഓക്കെ, അവിടെ ആ മദ്ദിന്റെ പേരാണ് മദ്ദ് ലാസിം. എന്താണ് മദ്ദ് ലാസിം എന്നാണ് അതിന്റെ പേര്. ലാസിം എന്ന് പറഞ്ഞാൽ അവിടെ മദ്ദ് ആറ് ഹർക്കത്ത് നിർബന്ധമായിട്ട് നീട്ടണം, ആറ് അക്ഷരങ്ങൾ പറയുന്ന സമയം. ഓക്കെ, ആ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇൻഷാല്ലാ മോൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇത് ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് മോന് എന്ത് ചെയ്യരുത്, മനസ്സിലൊരു മുഷിപ്പൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ആ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം മുൻപുള്ള, ഞാൻ ഓതുമ്പോൾ ആയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ആ ആയത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് മോന് പറയേണ്ടത്. ഓക്കെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفنجعل المسلمين كالمجرمين. اوكي, ഈ ആയത്തിന്റെ മുൻപിലുള്ള ആയത്ത്, ഇത് നമ്മുടെ സൂറത്തുൽ ഖലമിലുള്ള ആയത്താണ്. ഈ ഇപ്പൊ ഓതിയ ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് മോന് ഓതേണ്ടത്. ഓതിക്കോളൂ. അരമണിക്കൂർ വേണോ? കൊറേ സമയം എടുക്കരുതേ. ആ ഇതെന്താ പെട്ടെന്ന് കിട്ടാത്തത്? കിട്ടി. ഓ മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. ഓതിക്കോളൂ.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നലിൽ تقين عند ربهم جنات النعيم.
0: ഓ മാഷാല്ലാ, ഉഷാറായിട്ട് ഓതിയിട്ടുണ്ടല്ലോ. ഓൻ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് ഓതുന്നത് കേട്ടോ, മണിക്കണ്ടടുത്തൊക്കെ മണിച്ചിട്ടാണ് ഓതിയത്. ഇഖ്ഫായിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഓതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ശ്രദ്ധിച്ചാലേ ഇതിനേക്കാൾ അടിപൊളിയാകൂത്ത്. ഏതേ, ആ നിയമങ്ങളൊക്കെ ഒന്നുകൂടി തറായിട്ട് പഠിക്കണം, തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പഠിക്കണം കേട്ടോ ഇൻഷാല്ലാ. അപ്പോ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഒരു ചോദ്യം ഞാൻ എന്താന്ന് ചോദ്യം എന്ന് പറഞ്ഞാൽ, ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, ഒരു ഞാൻ കുറച്ച് ആയത്തുകൾ ഓതും, അതായത് സൂറത്തിലെ ആയത്തുകളാണ് എന്ന് പറയണം. യെസ് ഓക്കെ, ഓതട്ടെ. أعوذ بالله من الشيطان الرجيم وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا. اوكي كتيلا
1: كتا
0: ديكولا لو سيمبل الله
1: سيمبل
0: هذا سورة نوح ان له اترا ايتغل اند سورة نوح لي ഇരുപത്തെട്ടാണല്ലേ. ആ ഓക്കെ, 28 ആയത്താണല്ലേ. അത് എവിടെ അവതരിച്ചതാണെന്നറിയോ? സൂറത്തു നൂഹ് മക്കയിലാണോ മദീനയിലാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാല് കുടുങ്ങൂലേ. മക്കയിൽ അവതരിച്ചതാ കേട്ടോ സൂറത്തു നൂഹ്, മക്കിയാണ്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മക്കയിൽ അവതരിച്ചതാണോ മദീനയിൽ അവതരിച്ചതാണോ, എത്ര റുക്കുകളുണ്ട്, അതേപോലെ എത്ര ആയത്തുകളുണ്ട് എന്നൊക്കെ നോക്കിയാലേ കുറച്ചുകൂടിയും ഉഷാറാകും, ഓതൻറ്റിക് ആകും നമ്മളെ ഖുർആൻ പഠനം. മോനെന്തായാലും ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുകയാണല്ലോ, ഹിഫ്ളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. ആ അപ്പം ഇതും കൂടി ആഡ് ചെയ്യണം അതിൽ കേട്ടോ ഇൻഷാല്ലാ. അപ്പം മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് പി സി റേഡിയോ നൽകുന്നൊരു സമ്മാനം ഉണ്ട് മോന് ഇൻഷാല്ലാ. ഓക്കെ സന്തോഷായോ?
1: ഓക്കെ സന്തോഷായി.
0: മാഷാല്ലാ. ശുക്രൻ ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: മാഷാല്ലാ, നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഒരുപാട് കുട്ടികൾ ഇനിയും വിളിക്കേണ്ടതുണ്ട്, അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇത്തരം പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൻ്റെ സമയവും അതിൻ്റെ ഫോൺ നമ്പറൊക്കെ അയച്ചു കൊടുത്താൽ അവരൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും, അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം നമുക്കും കിട്ടും എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ഇൻഷാല്ലാ പുതിയ കൂട്ടുകാരുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം. ശുക്രൻ ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലെ ഇന്നത്തെ എപ്പിസോഡിൽ ക്വിസിൽ പങ്കെടുത്തത് ഫാത്തിമ സുമയ്യ വൈദ്യരങ്ങാടി, ഹാരിസുൽ ഇസ്ലാം എന്നിവരാണ്. നമ്മോടൊപ്പം ടെലിക്വിസ് നിയന്ത്രിച്ചുകൊണ്ടുണ്ടായിരുന്നത് അമീർ ഒറ്റപ്പാലം.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
1: സൂറത്തുൽ ഹാഖ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് എഹ്സാൻ.
2: ബിസ്മില്ലാഹി

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ കഹ്ഫിലെ 31 മുതൽ 50 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മൻസൂർ അൽ സാൽമി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്കുറു കൂട്ടിയോതുമ്പോൾ ഇസ്രായീലദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി യാഇന് ഫതഹാണ്, നിഅമതിയ നിഅമതിയല്ലതി, നിഅമതിയല്ലതി എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതി അല്ലതി അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നി, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചിരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ വത്തഖൂ, തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല, തജ്സി ജീവിനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഖാം ബിഗുന്ന, നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഖാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ തൻവീനു ശേഷം വ, തൻവീനിൻ്റെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഗാംബിഗുന്ന ഷൈ ഔ വല. വല യുഖബലു മിൻഹാ അദ്ലു വല അദ്ല, ദാലിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അദ്ലു വല, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഗാംബിഗുന്ന عدل ولا تنفعها تنفعها نون ساكنه كشاشم فاء اخفاء بغنه افكتما كما نكنم تنفعها عين هاء مخرجه صدق عين തൊണ്ടയുടെ മധ്യഭാഗം ഹ തൊണ്ടയുടെ താഴെ ഭാഗം تنفعها شفاعه ولا ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതും വല വലഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാം ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വഇദിബ്തല, ബാഇന് സുക്കൂന്, ദാലിന് കസ്ര, വഇദി ദാലിന് കസ്ര, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വഇദിബ്തല വഇദിബ്തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വഇദിബ്തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീനു ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, വ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ഷദ്ദ് മണിക്കണം, നൂന് ഷദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു ഇങ്ങനെയാണ് മണിച്ചുകൊണ്ട് നിർത്തണം, എന്നാൽ ഫഅതമ്മഹു ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു قال إني جاعلك للناس للناس نون مشد غنة نون شد منك إماما رند حركة قدر نرتا إماما قال ومن ذريتي ساكنة نون شرشم ذال إخفا بغنة أفكت ماكي منك ومن ذريتي إني ذريتي رائن شدند എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ ളാലിമീൻ അല്ല വ അഹ്ദി വ അഹ്ദി ളാലിമീൻ ഇൻഷാല്ലാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. يا بني إسرائيل اذكروا

0: بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 213 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സുഖ്റുഫിലെ 67 മുതൽ 80 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാദിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

من الأمر، فما اختلفوا إلا من بعد ما جاءهم العلم بغيا بينهم،

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാതിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്തുബൈത്തി.
1: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ കുഞ്ഞു കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് തോഹ അൽ ജുനൈദ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോക പ്രശസ്ത ഖാരിയുകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്. ഇന്ന് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: الله لجمعهم على الهدى فلا تكونن من الجاهلين.
1: ജസാകും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാ റബ്ബാനാൽ ഖാദീർ.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മലയാള മനസ്സുകൾ ഖുർആൻ വിവർത്തനത്തിൻ്റെ മാധുര്യം വേണ്ടുവോളം ആസ്വദിച്ച് അതാസ്വദിക്കാൻ വഴിവെച്ച ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 മുതൽ 30 വരെ വചനങ്ങളാണ് തഫ്സീർ അമാനി പരിപാടിയിൽ നാം കേൾക്കുന്നത്.
7: വചനം 26. വാക്കർത്ഥം: സഉസ്ലീഹി, വഴിയെ ഞാനവനെ ഇട്ടുകരിക്കും, ഇട്ടുകാച്ചും. സഖർ, സഖറിൽ.
8: സഉസ്ലീഹി സഖർ,
7: വഴിയെ ഞാനവനെ സഖറിൽ അഥവാ നരകത്തിൽ ഇട്ട് എരിക്കുന്നതാണ്. വചനം 27. വാക്കർത്ഥം: വമാ അദ്റാക, നിനക്ക് എന്തറിയാം, നിനക്ക് അറിവ് നൽകിയത് എന്താണ്. മാ സഖർ, സഖർ എന്താണെന്ന്.
8: വമാ അദ്റാക മാ സഖർ,
7: സഖർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം. വചനം 28. വാക്കർത്ഥം: ലാ തുബ്കി, അത് ബാക്കി വെക്കുകയില്ല. വലാ തദർ, വിട്ടുകളയുകയുമില്ല.
8: ലാ തുബ്കി വലാ തദർ,
7: അത് ഒന്നിനെയും ബാക്കിയാക്കുകയില്ല, വിട്ടുകളയുകയുമില്ല. വചനം 29. വാക്കർത്ഥം: ലവ്വാഹത്തുൻ, എരിച്ചു കരിച്ചു കളയുന്നതാണ്, മാറ്റം വരുത്തുന്നതാണ്, കരിവർണമാക്കുന്നതാണ്. ലിൽ ബഷരി, തൊലിയെ. തൊലിയെ എരിച്ചു മാറ്റം വരുത്തി കളയുന്നതാകുന്നു. വചനം 30. വാക്കർത്ഥം: അലൈഹ, അതിൻ്റെ മേലുണ്ട്. തിസ് അത അഷർ, 19 പേർ.
8: അലൈഹ തിസ് അത അഷർ,
7: അതിൻ്റെ മേൽ നോട്ടത്തിന് 19 പേരുണ്ട്. വചനം 26 മുതൽ 30 വരെയുള്ളതിൻ്റെ വിശദീകരണം. നരകത്തിന് പല പേരുകളും ഖുർആനിൽ കാണാവുന്നതാണ്. അതിൽ ഒന്നത്രേ സഖർ. എല്ലാ പേരുകളെയും പോലെ ഇതും നരകത്തിൻ്റെ ഉഗ്രതയും കാഠിന്യവും കുറിക്കുന്നു. ഉരുക്കിക്കളയുന്നത്, കരിച്ചുകളയുന്നത് എന്നൊക്കെയാണ് അതിന് പദാർത്ഥം. ഏതൊരു വസ്തുവാകട്ടെ, അതിനെ നരകത്തിലിട്ടാൽ അതതിനെ എരിച്ചുകളയാതെ ബാക്കി വെക്കുകയാകട്ടെ, വിട്ടുകളയുകയാകട്ടെ ചെയ്യുകയില്ല. തൊലികളിലേക്ക് ആളിച്ചെന്ന് അതിവേഗം അതിനെ കരിച്ച് നിറം മാറ്റി, നിറം മാറ്റം വരുത്തി കരിമയമാക്കുന്നതാണ്. നമ്മുടെ അഗ്നിയേക്കാളും എത്രയോ മടങ്ങ് ഉഗ്രതരമാണ് നരകാഗ്നി. എന്നിരിക്കലും അതിനാൽ ശിക്ഷിക്കപ്പെടുന്നവർ നിത്യയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ അതിൽ അവൻ മരണമടയുന്നതല്ല. വല്ല വിശ്രമവും ലഭിക്കുമോ അതുമില്ല. ഖുർആൻ പറയുന്നു, ലാ യമൂത്തു ഫീഹാ വലാ യഹ്യ, സൂറത്തുൽ അഅല. ഒരിക്കലും മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല. ഇത് നരകാഗ്നിയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, നിരന്തരം ശിക്ഷ അനുഭവിക്കേണ്ടതിനായി അവരുടെ തൊലികൾ വെന്ത് കരിയുമ്പോഴേക്കും അല്ലാഹു വേറെ തൊലികളെ പകരം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, സൂറത്തുൻ നിസ 46 വചനം. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരാകട്ടെ പരുഷ സ്വഭാവികളും കഠിനന്മാരായ മലക്കുകളുമാകുന്നു. അലൈഹ മലായിക്കത്തുൻ ഗിലാലുൻ ശിദാദ്, സൂറത്തു തഹരീം. ഈ മേൽനോട്ടക്കാരായ മലക്കുകളെക്കുറിച്ചാണ് 19 പേരുണ്ട് എന്ന് ഇവിടെ അല്ലാഹു പ്രസ്താവിച്ചത്. ഇവരുടെ എണ്ണം 19 നിശ്ചയിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അല്ലാഹുവിനെ മാത്രമേ അറിയൂ. എങ്കിലും അതിവിടെ പ്രസ്താവിച്ചതിലടങ്ങിയ ചില രഹസ്യങ്ങൾ അടുത്ത വചനത്തിൽ അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വചനം 31. വാക്കർത്ഥം: വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല. അസ്ഹാബന്നാരി, നരകത്തിൻ്റെ ആൾക്കാരെ. ഇല്ല മലായിക്കത്തൻ, മലക്കുകളല്ലാതെ. വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല. ഇദ്ദത്തഹും, അവരുടെ എണ്ണം. ഇല്ല ഫിത്നത്തൻ, ഒരു പരീക്ഷണമല്ലാതെ. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. ലിയസ്തയിക്കിന, ഉറപ്പാക്കുവാൻ, ദൃഢമാക്കുവാൻ വേണ്ടി. അല്ലദീന ഊത്തു, നൽകപ്പെട്ടവർ. അൽ കിതാബ, വേദഗ്രന്ഥം. വയസ്ദാദ, അധികരിക്കാനും. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്. ഈമാനൻ, വിശ്വാസം, വിശ്വാസത്താൽ. വലായർത്താബ, സംശയിക്കപ്പെടാതെ ഇരിക്കുവാനും. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. വൽമുഅ്മിനൂന, സത്യവിശ്വാസികളും. വലിയഖൂല, പറയുവാൻ വേണ്ടിയും. അല്ലദീന, യാതൊരുവർ. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ട്. മറലുൻ, ഒരുതരം രോഗം. വൽ കാഫിറൂന, അവിശ്വാസികളും. മാദാ അറാദ, എന്തൊന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാഹു, അല്ലാഹു. ബിഹാദ, ഇതുകൊണ്ട്, ഇതിനാൽ. മസലൻ, ഉപമ, ഉദാഹരണമായിട്ട്. കദാലിക, അപ്രകാരം. യുളില്ലുല്ലാഹു, അല്ലാഹു വഴിപിഴപ്പിക്കുന്നതാണ്. മയ്യഷാഉ, അവനുദ്ദേശിക്കുന്നവരെ. വയഹ്ദി, അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യും. മയ്യഷാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വമാ യഅലമു, അറിയുകയില്ല. ജുനൂദ റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ സൈന്യങ്ങളെ. ഇല്ലാഹുവ, അവനല്ലാതെ. വമാഹിയ, അത് അല്ല. ഇവ അല്ല, അവ അല്ല. ഇല്ലാ ദിക്റ, ഉപദേശം, സ്മരണ അല്ലാതെ. ലിൽ ബഷർ, മനുഷ്യർക്ക്.
6: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുദ്ദസ്സിർ 26 മുതൽ 30 വരെ വചനങ്ങളുടെ അർത്ഥങ്ങളും പാരായണവും വ്യാഖ്യാനവും.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിന് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
10: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: സലാത്തു വസ്സലാമു അലാൽ മബ്ഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ ഹാഖ 19 ആയത്ത് മുതൽ നോക്കാം. ഫഅമ്മ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. ഫഅമ്മ മീം ശദ്ദിലും നല്ലോണം മണിക്കുക. പിന്നെ മൻ ഊതിയ, മൻ ഊതിയ ഇൽഹാർ, മൻ ഊതിയ ഇൽഹാർ, മൻ ഊതിയ ഒട്ടും മണിക്കണ്ട, എങ്ങനെ അത്ര മതി. കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉമു, ഹാ ഉമു അവിടെ മദ് മുത്തസില് നല്ലോണം നീട്ടണം. ഹാ ഉമു, ഉഖ്റഊ കിതാബിയ ഇന്നി ലനന്തു, ഇന്നി മദ് നന്നായിട്ട് മണിക്കുക, നൂൻ മുശദ്ദദയാണല്ലോ. ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, അവിടെ മുലാഖിൻ തൻവീന് ശേഷം ഹാവ് ഇലഹാറാണ്. മുലാഖിൻ ഹിസാബിയ, മുലാഖിൻ ഹിസാബിയ, അങ്ങനെ
3: മുലാഖിൻ ഹിസാബിയ.
2: ഫഹുവ ഫീ ഈശത്തിർ റാളിയ, ഫഹുവ ഫീ ഈശത്തിൻ തൻവീന് പിന്നെ റ, അപ്പോൾ ഒട്ടും ഉന്നത്തില്ലാതെ. ഇദ്ഗാം ബിലാ ഗുന്ന, ഈശത്തിർ റാളിയ. ഫീ ജന്നത്തിൻ ആലിയ, തൻവീന് ശേഷം ഐനാണ്, അതും അങ്ങനെ തന്നെ ഒട്ടും ഉന്നത്ത് ഇല്ലാതെ. ജന്നത്തിൻ ആലിയ. ഖുതൂഫുഹാദാനിയ, കുലു വശ്റബു ഹനീഅൻ, ഹനീഅൻ ബിമ ഇഖ്ലാബാണ്, തൻവീന് ശേഷം ബാ ആണ്. അപ്പോൾ ഹനി, ഹനീഅൻ മദ്ദുണ്ട് അവിടെ, മദ്ദും പിന്നെ മണിക്കും ചെയ്യുക, അതിന് ശേഷം മണിക്കും ചെയ്യുക. ഹനി

0: ഖുതൂഫുഹാന ആകരുത്, ഖുതൂഫുഹ. ഖുതൂഫുഹ ഖുതൂഫുഹ ദാനിയ
1: ഖുതൂഫുഹ ദാനിയ.
0: കുലു വശ്രബു ഹനീഅം ബിമാ അസ്ലംഫ്തും ഫിൽ അയ്യ.

0: അത്രയും മതി. അപ്പോൾ 29-ാമത്തെ ആയത്തായി. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
3: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 555-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ, സൂറ ബക്കറ 154 മുതൽ 157 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 153 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇന്ന് 154 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് എടുക്കുന്നത്.

0: بهم ورحمة وأولئك هم المهتدون.
1: ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വല തഖൂലു ലിമൻ യുഖ്തലു, ലിമൻ യു സാക്കിന നൂനു ശേഷം യാ, നൂനിനെ യാലേക്ക് മിക്സ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഖംദഗുന്ന ലിമൻ യുഖ്തലു. യുഖ് ഖാഫിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, സുക്കൂനുള്ള മീമിന് ശേഷം വ എം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. എം വ. അതുപോലെ തന്നെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ എം വാറ്റ്, ഇങ്ങനെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ കദൽ നീട്ടി നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ താഇന് സുക്കൂൻ, എം വാറ്റ്, ഇങ്ങനെയാണ് സുക്കൂൻ നൽകി ഉച്ചരിക്കേണ്ടത്. ബൽ അഹ്യാഉൻ, മദ് മുത്തസിലാണ്. അഹ്യ എന്നതിലെ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം. അഹ്യ അല്ല ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഹ്റജ്. അഹ്യ, അതുപോലെ മുത്തസിൽ ആ മദ് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. അഹ്യ ഊവ തൻവീന് ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇതുകാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹ്യ ഊവലക്കില്ല, ഇങ്ങനെ ഇതുകാം ബിഗുന്ന. ولكن تشعرون ولكن لا ഇവിടെ ഓതേണ്ടത് ولكن ولكن എന്നാണ്. ولكن لا تشعرون عين تشعرون. അടുത്ത ആയത്തിൽ ولنبلونكم ولنبلوا, ഇവിടെയുള്ള യുവ എന്ന അക്ഷരം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ولنبلوا انكم എന്ന് പറയരുത്. ചില ആളുകളൊക്കെ പാരായണത്തിൽ നമുക്കിത് കേൾക്കാൻ പറ്റും, വല നബുലു അ, വല നബുലു അന്നക്കും, അങ്ങനെയല്ല. വല നബുലു വ എന്നാണ്, വല നബുലു വന്നക്കും. അതുപോലെ നൂന് ശബ്ദ് മണിക്കണം. വല നബുലു വന്നക്കും ബി, സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വല നബുലു വന്നക്കും ബിഷൈഇൻ, ബിഷൈഇൻ മിന തൻവീന് ശേഷം മീമ്, ഇത് ഖംദഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഷൈഇൻ മിനൽ, മിനൽ ഖൗഫി ഖ, മിനൽ ഖൗഫി വൽ ജൂഇ ഐൻ, വൽ ജൂഇ അല്ല വൽ ജൂഇ, വനഖ്സിൻ മിനൽ വനഖ് ഖാഫ്, ഖാഫിന് ഖൽഖല ചെയ്യണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വനഖ്സിൻ മിന തൻവീനിന് ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇത് ഖം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഖം ബിഗുന്ന വനഖ്സിൻ. അതുപോലെ സ്വാദാണ്, സീനല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വനഖ്സിൻ അല്ല വനഖ്സിൻ. മിനൽ, മിനൽ എം വാലി, സുക്കൂനുള്ള മീമൻ എം എം വാലി, മിനൽ എം വാലി വൽ അൻഫുസി, വൽ അൻഫുസി, സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. വസ്സമറാത്തി, വസ്സമറാത്ത് അല്ല, സീനല്ല, ഫ. വസ്സമറാത്തി, വസ്സമറാത്തി, അവിടെ നിർത്തുമ്പോൾ വസ്സമറാത്ത്, ഇങ്ങനെ. വബശ്ശിരി സ്വാബിരീൻ, വബശ്ശിരി സ്വാദ്, വബശ്ശിരി സ്വാബിരീൻ. الذين اذا اصابتهم مصيبه, الذين الذين لا الذين اذا اصابتهم مد منفصل. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. اذا اصابتهم اصابتهم مصيبه, സ്വാദ്, രണ്ട് വാക്കുകളിലുള്ള സ്വാദ് ശ്രദ്ധിക്കണം, സീനായി പോവരുത്. അതുപോലെ തന്നെ അസാബത്ത് ഹും അല്ല, അസാബത്ത്, അസാബത്ത് ഹും മുസീബ, സാക്കിന മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുതമാസിരൻ, മീമിനെ ഒന്നിച്ച് ഉച്ചരിക്കണം, ശദ്ദ് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസാബത്ത് ഹും മുസീബ. ഖാലൂ ഇന്ന, ഇവിടെയും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കഥവിൽ നീട്ടാവുന്ന മദ്. قالوا إنا لله وإنا, നൂൻ ശദ്ദ് രണ്ട് സ്ഥലത്തും മണിക്കണം. മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൽ നീട്ടാവുന്ന മദ്ദ്. ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ ഉലൈക അലൈഹി മദ്ദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. അലൈഹിം സലവാതു മിൻ, തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. അതുപോലെ മിർ റബ്ബിഹിം, സുക്കൂനുള്ള നൂനിന് ശേഷം റ ഇദ്ഗാം ബിലാ ഗുന്ന. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, ഇങ്ങനെയാണ് ഓതേണ്ടത്. മിർ റബ്ബിഹിം വറഹ്മ, സാക്കിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം. വറഹ്മ ഹ വറഹ്മ. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വഉലൈക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. ഹുമുൽ മുഹ്തദൂൻ, മുഹ്തദൂൻ. ഇവിടെയും രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മദ് ആരദുൽ സുക്കൂൻ എന്ന് പറയാം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 154 മുതൽ 157 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവീകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവീകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് മാഇദ 78 മുതൽ 86 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. മധുരതരമായ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നായിഫ് അൽ ഫൈസൽ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ. ഇന്ന് സൂറത്ത് യൂനുസ് ആദ്യവചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. അഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ മലയാള വിവർത്തനം. മലയാള മനസ്സുകൾക്ക് ഖുർആനിനോടടുക്കാൻ ഏറ്റവും ഉത്തമവും ഉദാത്തവും മാതൃകാപരവുമായ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുദ്ദസിർ 26 മുതൽ 31 വരെ വചനങ്ങളുടെ അർത്ഥവും പാരായണവും വ്യാഖ്യാനവും.

0: നരകത്തിന്റെ മേൽനോട്ടക്കാരായ ആൾക്കാരെ നാം മലക്കുകളല്ലാതെ ആക്കിയിട്ടില്ല. അവരുടെ എണ്ണം അവിശ്വസിച്ചവർക്കൊരു പരീക്ഷണമല്ലാതെയും ആക്കിയിട്ടില്ല. അതെ, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളവർ ദൃഢമായി വിശ്വസിക്കുവാനും വിശ്വസിച്ചിട്ടുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുവാനും വേദഗ്രന്ഥം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും സന്ദേഹപ്പെടാതിരിക്കുവാനുമാകുന്നു അത്. കൂടാതെ ഹൃദയങ്ങളിൽ ഒരുതരം രോഗമുള്ളവരും അവിശ്വാസികളും ഇതുമൂലം എന്തൊരുപമയാണ് അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടിയുമാകുന്നു. അപ്രകാരം അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും അവനുദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ ആരും അറിയുന്നതല്ല. ഇത് മനുഷ്യർക്ക് ഒരു സ്മരണ അഥവാ ഉപദേശം അല്ലാതെ മറ്റൊന്നും അല്ലതാനും. 31 വചനത്തിന്റെ വിശദീകരണം. നരകത്തിന്റെ മേൽനോട്ടം വഹിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് 19 മലക്കുകളാണെന്ന് അല്ലാഹു പ്രസ്താവിച്ചുവല്ലോ. ഇത് കേട്ടപ്പോൾ അബൂജഹൽ തന്റെ ആളുകളോട്, നിങ്ങളിൽ ഓരോ 10 പേർക്കും അവരിൽ ഓരോരുത്തരെ പിടിച്ചടക്കിക്കൂടെയെന്നും വേറൊരുവൻ 17 പേരെ ഞാൻ തടുത്തുകൊള്ളാം, ബാക്കി 2 പേരുടെ കാര്യം നിങ്ങൾക്കും ആയിക്കൂടെയെന്നും മറ്റും പരിഹസിച്ചു പറയുകയുണ്ടായെന്ന് ചില റിവായത്തുകളിൽ വന്നിരിക്കുന്നു. നരകത്തിന്റെ മേൽനോട്ടക്കാർ മലക്കുകൾ മാത്രമാണ് അഥവാ മനുഷ്യരോ മറ്റോ അല്ല എന്ന് അല്ലാഹു ആദ്യമായി ചൂണ്ടിക്കാട്ടി. ഒരു മലക്കിനെപ്പോലും നേരിടുവാനോ ചെറുത്തു നിൽക്കുവാനോ മനുഷ്യർക്ക് സാധ്യമല്ല എന്നിരിക്കെ 19 പേരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? അതുകൊണ്ട് അവരിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടേക്കുമെന്ന് കരുതേണ്ട എന്നിങ്ങനെയുള്ള ഒരു സൂചന ഇതിൽ അടങ്ങിയിരിക്കുന്നു. 19 എന്ന എണ്ണം എടുത്തു പറഞ്ഞതിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിനോ ആശയക്കുഴപ്പത്തിനോ അവകാശമില്ല. എന്തുകൊണ്ട് 19 അല്ലെങ്കിൽ 20 ആയില്ല എന്നിത്യാദി വിമർശനങ്ങളൊന്നും അവരിൽ നിന്നുണ്ടാവാനില്ല. അല്ലാഹു പറഞ്ഞത് അപ്പടി സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർ തികച്ചും സന്നദ്ധരാണ്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷണം മാത്രമാണെന്ന് തുടർന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ 2 മുഖപുരകൾക്ക് ശേഷം വിഷയം കുറെ കൂടി വിശദീകരിക്കപ്പെടുകയാണ് അടുത്ത വാക്യങ്ങളിൽ ചെയ്തിരിക്കുന്നത്. അതായത്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് ഖുർആനിലുള്ള വിശ്വാസം ദൃഢകരമായി തീരുവാൻ അത് ഉപകരിക്കുന്നു. കാരണം അവരുടെ പക്കലുള്ള ഗ്രന്ഥങ്ങൾ മുഖേന അത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനും അതോട് യോജിച്ച് കാണുമ്പോൾ അവർക്കത് കൂടുതൽ ബോധ്യവും സ്വീകാര്യതയും ആയിരിക്കുമല്ലോ. മുൻ വേദഗ്രന്ഥങ്ങളിൽ ഈ വിവരം ഉള്ളതുകൊണ്ടാണ് അല്ലാഹു ഇപ്രകാരം പ്രസ്താവിച്ചതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖതാദ, മുജാഹിദ് റഹിമഹുമുല്ല എന്നിവരിൽ നിന്ന് നിവേദനം വന്നിട്ടുണ്ട്. മറ്റു പലതുമെന്ന പോലെ ഇന്നത്തെ ബൈബിളുകളിൽ ഇത് കാണപ്പെടാത്തതിന് കാരണം വ്യക്തമാണ്. പക്ഷേ ഖുർആൻ അവതരിക്കുന്ന കാലത്തെ വേദക്കാർക്ക് ഇക്കാര്യം പൊതുവിൽ അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കാതിരുന്നതെന്നും സ്പഷ്ടമാണല്ലോ. ഇതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് അത് വിശ്വാസം വർദ്ധിക്കുവാനും ഇടയാകുന്നു. ഖുർആന്റെ പ്രസ്താവനകളെ വേദക്കാർ ശരിവച്ചു കാണുന്നതും നരകശിക്ഷയുടെ കാഠിന്യത്തെയും സ്വഭാവത്തെയും കുറിച്ച് അറിയുന്നതും സത്യവിശ്വാസികളുടെ വിശ്വാസവർദ്ധനവിന് കാരണമാകുന്നു. കൂടാതെ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സന്ദേശവും അവരുടെ വിശ്വാസത്തിൽ വർദ്ധനവുണ്ടാക്കുന്നു. വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, സൂറത്തു അൻഫാൽ അവരുടെ മേൽ അവന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവർക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ഇരു കൂട്ടർക്കും വേദക്കാർക്കും സത്യവിശ്വാസികൾക്കും സന്ദേഹത്തിനോ ആശയക്കുഴപ്പത്തിനോ അവകാശമില്ലാതായിത്തീരുന്നു. പരീക്ഷണത്തിൻ്റെ ഒരു വശമത്രേ ഇത്. നേരെ മറിച്ച് ഹൃദയത്തിൽ രോഗമുള്ളവരായ കപടവിശ്വാസികൾക്കും സത്യനിഷേധികളായ അവിശ്വാസികൾക്കുമാകട്ടെ ഈ പ്രസ്താവന മൂലം ആശയക്കുഴപ്പവും കുതർക്കവുമായിരിക്കും വർദ്ധിക്കുക. പരീക്ഷണ ഫലത്തിൻ്റെ മറുവശമാണിത്. അങ്ങനെ അവർ പറഞ്ഞേക്കും, ഇതെന്തൊരുപമയാണ്, ഇതിൻ്റെ ഉദ്ദേശ്യമെന്തായിരിക്കും, എന്താണ് ഒരു 19 കണക്ക്, എന്തുകൊണ്ട് ഒരെണ്ണം കൂടിച്ചേർത്ത് 20 തികച്ചില്ല എന്നൊക്കെ. ഇതിന് അള്ളാഹു നൽകുന്ന മറുപടി ശ്രദ്ധേയമാകുന്നു. അതിൽ ഒന്ന്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ മുഖേന അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വഴിപിഴപ്പിക്കുകയും അവൻ ഉദ്ദേശിച്ചവരെ അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. അതെ, സഹൃദയന്മാർക്ക് നേർമാർഗം പ്രാപിക്കുവാനും ദുഷ്ടന്മാർക്ക് വഴിപിഴച്ചു തെറ്റിപ്പോകുവാനും അത് കാരണമായിത്തീരുന്നു. 2, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ഏതൊക്കെയാണ്, എത്രയാണ്, അവരുടെ സ്ഥിതിഗതികൾ എന്തെല്ലാമാണ് എന്നൊക്കെ അവൻ മാത്രമേ അറിയുകയുള്ളൂ. ഓരോ തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാത്ത ഒരു സ്ഥലവും 7 ആകാശങ്ങൾക്കിടയിൽ ഇല്ല എന്നും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുള്ളത് ഇവിടെ സ്മരണീയമാകുന്നു. അബൂദാവൂദ്, തിർമുദി, ഇബ്നു മാജ. എന്നിരിക്കെ അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുകയും സമ്മതിക്കുകയുമല്ലാതെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ കൂടുതൽ ചർച്ച നടത്താനോ ആർക്കും ന്യായമോ അവകാശമോ ഇല്ല. അക്കൂട്ടത്തിൽ നരകത്തിൻ്റെ മേൽനോട്ടക്കാരെ 19 രഹസ്യവും അവനു മാത്രമേ അറിഞ്ഞുകൂടൂ. ഇനി 20 എന്നോ മറ്റോ പറഞ്ഞാൽ അപ്പോഴും എന്തുകൊണ്ടാണത് എന്ന് ഇവർ ചോദിച്ചുകൂടായികയില്ലല്ലോ. 3, നരകത്തെക്കുറിച്ചും അതിലെ കാവൽക്കാരെക്കുറിച്ചും മറ്റുമുള്ള ഇത്തരം പ്രസ്താവനകളൊന്നും തർക്കത്തിനോ വിമർശനത്തിനോ വിഷയമായി കൂടാത്തതാണ്. ജനങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് അവയുടെ ലക്ഷ്യം. ഇഷ്ടമുള്ളവർക്ക് അവയെപ്പറ്റി ചിന്തിക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യാം. അവയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ചര്യയെ ചിട്ടപ്പെടുത്തുകയും ചെയ്യാം എന്നുമാത്രം.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 വചനം മുതൽ 31 വചനം വരെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും. തഫ്സീർ അമാനി സമാപിക്കുന്നു.
2: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായ വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്ന് അല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മക്കയിലെ ഫജർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഹറമേൻ ലൈവ് ആരംഭിക്കുകയാണ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
1: إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم

وَأُولَئِكَ هُمُ الْفَائِزُونَ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 6 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم

اهدنا الصراط المستقيم صراط الذين أنعمت عليهم.

0: لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ആരിഖ്, സൂറത്തീൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.

ഒരധ്യാപകനിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബക്കറ വചനം 183 മുതൽ 185 കൂടിയത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 183 മുതൽ 185 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ.
4: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് വെളിച്ചവും ജീവിതത്തിന് വഴികാട്ടിയുമായ അള്ളാഹുവിന്റെ വചനങ്ങൾ. ഖുർആൻ പഠനം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ ആശയവും അർത്ഥവും വിശദീകരിക്കുന്നു പീസ് ഖുർആൻ റേഡിയോയിലിനി ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 157 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فأتوا بكتابكم إن كنتم صادقين വജഅലൂ ബൈനഹു വബൈനൽ ജിന്നതി നസബ വലഖദ് അലിമതിൽ ജിന്നതു ഇന്നഹും ലമുഹ്ദറൂൻ.
6: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 157-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 156-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദീകരണങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അം ലക്കും സുൽത്താനുൻ മുബീൻ, അഥവാ നിങ്ങൾക്ക് വല്ല പ്രമാണയോഗ്യമായ പ്രത്യക്ഷമായ വല്ല പ്രമാണവും നിങ്ങളുടെ കൈവശമുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ ഒരിക്കലും തന്നെ ഒരു പ്രമാണം ഈ പറയുന്ന വാദത്തിനില്ല എന്ന കാര്യമാണ്. ഇവിടെ ചില മുഫസ്സിറീങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ വ്യാജമാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. അവർ കളവ് പറയുകയാണ്, വ്യാജം ആരോപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ നീതിബോധമാണ് അവിടെ വ്യക്തമാക്കുന്നതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ അവർ പറയുന്നത് കളവാണെന്നതിന് ഇനിയും തെളിവ് ആവശ്യമില്ല. എന്നിട്ടും ബൽ ത്വലബ മിൻഹുമുൽ ഹുജ്ജ ഇൻ കാനൂ സ്വാദിഖീന ഫീ ദഅവാഹും, ഇവരുടെ വാദഗതി അത് സത്യസന്ധമാണെങ്കിൽ, എന്നാൽ സ്വീകരിക്കാം പ്രമാണമുണ്ടെങ്കിൽ. വമിനൽ മഅലൂമി അന്നഹും ലൻ യുഖീമൂ അൽ ഹുജ്ജ, വളരെ വ്യക്തമായ കാര്യമാണ് ഒരിക്കലും തന്നെ അവർക്ക് പ്രമാണം കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന്. എന്നിട്ടും അള്ളാഹു പ്രമാണം കൊണ്ടുവരാൻ വേണ്ടി അവരെ വെല്ലുവിളിക്കുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ നീതിബോധമാണ് വ്യക്തമാക്കുന്നത്. 157-ാമത്തെ വചനം ഫഅതൂ, എന്നാൽ വരുവീൻ, ബികിതാബിക്കും, നിങ്ങളുടെ ഗ്രന്ഥവും കൊണ്ട്, രേഖയുമായി, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യം പറയുന്നവർ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഹാതു ബുർഹാനൻ അലാ ദാലിക് യകൂനു മുസ്തനിദ്ദൻ ഇലാ കിതാബിൻ മുനസ്സലുൻ മിനസ്സമാഇ അനില്ലാഹ്, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിങ്കൽ നിന്നും അവതീർണമായ വല്ല ഗ്രന്ഥവും നിങ്ങൾ കൊണ്ടുവരണം. അന്നഹു ഇത്തഖദ മാ തഖൂലൂന ഫഇന്നമാ തഖൂലൂനഹു ലാ യുംകിനു ഇസ്തിനാദുഹു ഇലാ അഖിലിൻ ലാ യജൂസുൽ അഖ്ലു ബിൽ കുല്ലിയ. ഇത് അള്ളാഹുവിനെക്കുറിച്ച് ഈ ആരോപിക്കുന്ന ആരോപണത്തിന് പ്രമാണവുമില്ല, ബുദ്ധിപരമായും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ, ആ വ്യാഖ്യാനിച്ചതിൻ്റെ പൊരുൾ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഇൻ കാനത ലക്കും ഹുജ്ജത്തുൻ ഫീ കിതാബിൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കെന്നുള്ള വല്ല ഗ്രന്ഥവും നിങ്ങൾക്ക് തെളിവായിട്ടുണ്ടെങ്കിൽ, ഫഅതു ബിഹാ ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരൂ. സ്വാദിഖീന ഫീ ഖൗലിക്കും, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂവിൻ. തൊബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂലു ഫഅതു ബിഹുജ്ജതികും മിൻ കിതാബിൻ ജാഅകും മിൻ ഇൻദില്ലാ ബിഅന്നല്ലദീ തഖൂലൂന മിൻ അന്ന ലഹു അൽബനാത് വലകുമുൽ ബനീൻ കമാ തഖൂലൂൻ, അല്ലാഹു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്കാകട്ടെ ആൺമക്കളുമാണ് എന്ന നിങ്ങളുടെ വാദം അത് സ്വീകരിക്കണമെങ്കിൽ അതിന് നിങ്ങൾ പ്രമാണയോഗ്യമായ തെളിവ് കൊണ്ടുവരൂ എന്നതാണ് അവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇവിടെ
5: വജഅലൂ ബൈനഹു വബൈനൽ ജിന്നതി നസബ വലഖദ് അലിമതിൽ ജിന്നതു ഇന്നഹും ലമുഹ്ദറൂൻ. വജഅലൂ,
6: അവർ ആക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു, ബൈനഹു അവൻ്റെ ഇടയിൽ, വബൈനൽ ജിന്ന ജിന്നുകളുടെ ഇടയിലും,
5: നസബ ഒരു കുടുംബ ബന്ധം,
6: വലഖദ് അലിമത് തീർച്ചയായും അറിയാം, അറിഞ്ഞിട്ടുണ്ട്, അൽ ജിന്നതു ജിന്നുകൾ, അതല്ലെങ്കിൽ ജിന്നുകൾക്ക്, ഇന്നഹും നിശ്ചയമായും അവർ, ലമുഹ്ദറൂൻ ഹാജറാക്കപ്പെടുന്നവർ തന്നെ, അഥവാ ശിക്ഷയിൽ ഹാജറാക്കപ്പെടുന്നവർ തന്നെ. ഖാലു അൽ മലായിക ബനാത്തുല്ലാ, അവർ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന്. തസവ്വജല്ലാഹു മിൻ നിസാഇൽ ജിന്നി ഫവലദത്തു ലഹു അൽ മലായിക, അള്ളാഹു ജിന്നുകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ മലായിക്കത്തുകൾ അതിൽ നിന്ന് ജനിക്കുകയും ചെയ്തു. ഫഖാല തആല വലഖദ് അലിമത്തിൽ ജിന്നത് ജിന്നു ഇന്നഹും വലഖദ് അലിമത്തിൽ ജിന്നത്തു ഇന്നഹും ലമുഹ്ദറൂൻ, തീർച്ചയായും ജിന്നുകൾ അറിഞ്ഞിട്ടുണ്ട് അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണെന്ന്. ഐ ഫിൽ അദാബി യൗമൽ ഖിയാമ ഫൽ ജിന്നു അംഫുസുഹും യതബറഊന മിൻ ഹാദിഹിൻ നസ്ബ ലിമാ യഅലമൂന മിൻ അന്നഹും മിൻ അഹ്ലി സഈർ, ഈ ജിന്നുകൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പറയുന്നത് വഴി തങ്ങൾ നരകാവകാശികളാകുമെന്ന്. ലാ മിൻ ആലമിൽ അർവാഹ് അത്വാഹിറ ഫമാ ലിഹാ ഉലാഇൽ മുശ്രിക്കീൻ, എന്താണ് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പറ്റിയത്? അവർ അള്ളാഹുവിനെക്കുറിച്ച് അവർക്കറിയാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നു. ഫലൗകാന ബൈനല്ലാഹി വബൈനൽ ജിന്നത്തി നസബൻ ലഅക്രമഹും വലമാ അഹാനഹും ഫിൽ അദാബിൽ മുഹീൻ, അള്ളാഹുവിനും അവർക്കുമിടയിൽ വല്ല കുടുംബ ബന്ധവും ഉണ്ടായിരുന്നെങ്കിൽ അല്ലാ അവരെ ആദരിക്കുമായിരുന്നു, ഒരിക്കലും അവരെ നിന്ദിക്കുമായിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകളുടെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു അല്ലാഹു ഒരു ജിന്നിയത്തിനെ വിവാഹം കഴിച്ചതിലുള്ള സന്താനമാകുന്നു മലായിക്കത്തുകൾ എന്നത്. ഖാതലഹുമുല്ലാ, അല്ലാഹുവിന് നാശം അവരുടെ മേലുണ്ടാകട്ടെ. മലക്കിനെ ഉദ്ദേശിച്ച് ജിന്ന് എന്ന് പറയുന്നു എന്ന വാദത്തിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് ചില മുഫസ്സറുകൾ എടുത്തു പറയുന്നു. ഈ വചനത്തിൽ മലക്കിനെ ഉദ്ദേശിച്ചാണ് ജിന്ന് എന്ന് പറഞ്ഞതെന്ന് ചില തഫ്സീറുകൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുല്ലാഹി പോലുള്ള മുഫസ്സറുകൾ വ്യക്തമാക്കുന്നു. ബയാനു ഉതുവിഹാ ഉലായി വത്വഖിയാനിഹിം ഹൈസു വസഫുല്ലാഹ സുബ്ഹാനഹു വതആല ബിമാ ലാ യലീഖു ബിഹി ഫജഅലു ബൈനഹു വബൈനൽ ജിന്നത്തി നസബ, അല്ലാഹുവിനെക്കുറിച്ച് അവന് അനുയോജ്യമല്ലാത്ത വിശേഷണമാകുന്നു ഇക്കൂട്ടർ വാദിച്ചിരിക്കുന്നത്, അല്ലാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്നഹ ഉലാഇല്ലദീന ജഅലു ബൈനഹ വബൈനല്ലാഹി നസബൻ യഅലമൂന അന്നഹ ഉലാഇ മുഅദ്ദബൂൻ അലാ മാ ഖാലു, അല്ലാഹുവിന് ഇവരുമായി കുടുംബബന്ധമുണ്ടെന്ന് പറയുന്നത് വഴി അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വജഅലൽ മുശ്രിക്കൂന ബൈനല്ലാഹി വൽ മലായികത്തി ഖിറാബതൻ വനസബ, മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെയും മലായികത്തുകളുടെയും ഇടയിൽ കുടുംബബന്ധമുണ്ടെന്ന് വാദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. വലഖദ് അലിമത്തിൽ മലായിക അന്നൽ മുശ്രിക്കീന മുഹ്ദറൂന ലിൽ അദാബി യൗമൽ ഖിയാമ, എന്നാൽ മലക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മുശ്രിക്കുകൾ ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന്. അതുകൊണ്ട് അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കുന്നു, അഥവാ മലായിക്കത്തുകൾ മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം അതിന് വിശദീകരണമായി നൽകുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഖാലൽ മുശ്രിക്കൂന അൽ മലായിക്കത്തു ബനാത്തുല്ലാ ഫസഅല അബൂബക്കർ ഫമൻ ഉമ്മഹാതുഹുൻ, മുശ്രിക്കുകൾ പറയുന്നു മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ ചോദിച്ചു, എങ്കിൽ അവരുടെ ഉമ്മമാർ ആരാകുന്നു എന്ന്. ഖാലു ബനാത്തു സറവാത്തിൽ ജിന്ന്, ജിന്നുകളുടെ കൂട്ടത്തിലെ പ്രമുഖന്മാരുടെ പെൺമക്കളാകുന്നു അവർ എന്ന്. അതായിരുന്നു അവരുടെ കള്ളവാദം. വലഖദ് അലിമത്തിൽ ജിന്നത്തു ഐ അല്ലദീന നസബു ഇലൈഹിം ദാലിക്, അള്ളാഹുവിനേക്ക് മലായിക്കത്തുകളെ ചാർത്തി പറയുന്ന അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ അള്ളാഹുവിലേക്കത് ചാർത്തി പറയുന്നത് വഴി അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും, ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളിൽ മുഫസ്സിറുകൾ എടുത്തു പറഞ്ഞ കാര്യം. ഇന്നല്ലദീന ഖാലു ദാലിക് ലമുഹ്ദറൂന ഫിൽ അദാബി യൗമൽ ഹിസാബ് ലികദിബിഹിം ഫീ ദാലിക് വഫ്തിറാഇഹിം വഖൗലിഹിമുൽ ബാത്തിൽ ബിലാ ഇൽമിൻ. അവരുടെ വ്യാജവാദം കാരണം, അവരുടെ കെട്ടിച്ചമച്ചുള്ള വർത്തമാനം കാരണം, അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞ കാര്യം. സഅമ അഅദാഉല്ലാഹി അന്നഹു തബാറക വ തആല ഹുവ വ ഇബ്ലീസ് അഖവാൻ. മറ്റൊരു വാദം, അവർ പറഞ്ഞത് അള്ളാഹുവും അതേപോലെ തന്നെ പിശാചുക്കളുടെ നേതാവായ ഇബ്ലീസും സഹോദരങ്ങളാകുന്നു എന്ന്. ഇത് അള്ളാഹുവിൻ്റെ പേരിൽ അവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാകുന്നു. ഇമാം ഇബ്നു ജരീർ റഹ്മഹുല്ലാ ഈ വാദത്തെ അവർ പറഞ്ഞതായി എടുത്തുദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. 159-ാമത്തെ വചനം, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനത്രേ. അമ്മാ യസിഫൂൻ, അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന്. തനസ്സഹ തനസ്സഹ അല്ലാഹു അൻ കുല്ലി മാ ലാ യലീഖു ബിഹി, അല്ലാഹുവിന് അനുയോജ്യമല്ലാത്ത എല്ലാത്തിൽ നിന്നും അല്ലാ പരിശുദ്ധനാകുന്നു. മിമ്മാ യസിഫുഹു ബിഹി അൽ കാഫിറൂൻ, സത്യനിഷേധികൾ അല്ലാഹുവിനെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ നിന്ന്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഐ തആല വ തഖദ്ദസ വ തനസ്സഹ, അല്ലാഹു ഉന്നതനാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. അൻ ഐ യകൂന ലഹു വലദ്, തനിക്കൊരു സന്താനമുണ്ടാവുക എന്നതിൽ നിന്ന്. വഅമ്മാ യസിഫുഹു ബിഹി അല്ലാലിമൂനൽ മുൽഹിദൂന ഉലുവൻ കബീറ, ഈ അക്രമികളും അതേപോലെ തന്നെ നിഷേധികളുമായിട്ടുള്ളവർ അല്ലാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാം തന്നെ അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. അല്ലാഹുവിനെക്കുറിച്ച് തെറ്റായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ, അവർക്ക് അറിവില്ലാതെ ധാരാളം അന്യായങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. മതവിശ്വാസികളെന്ന് പറയുന്നവർ പോലും, ഒരു വേള മുസ്ലിം നാമധാരികൾ പോലും, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പിൻബലമില്ലാത്ത ആരോപണങ്ങൾ, വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ദൂഷ്യഫലമായി അള്ളാഹു സൃഷ്ടികളെപ്പോലെ മനുഷ്യരെപ്പോലെ ഉള്ള മനുഷ്യൻ്റെ ദൗർബല്യങ്ങളുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കുറവുകളുള്ള ഒരാളായിട്ടാണ് അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്കിഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടിയും അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും എന്ന വിശ്വാസം അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമായി അള്ളാഹു പറയുന്ന കാര്യമാണ്, വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറയുന്നതും അല്ലാ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നത്. ഇവിടെ ഈ ആളുകൾ അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് വാദിക്കുന്നത് വഴി അള്ളാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും അവർ വിധേയരായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അള്ളാഹുവിലേക്കടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമുണ്ട്. നേർക്കുനേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് സാധാരണക്കാരായ നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. നാം നേർക്കുനേരെ പ്രാർത്ഥിച്ചാൽ അത് ഫലപ്രദമാവുകയില്ല, അത് സ്വീകാര്യമാവുകയില്ല എന്നൊക്കെയുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള വാദങ്ങൾ. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മധ്യവർത്തികൾ ആവശ്യമില്ലാത്തവൻ, ഏതൊരു മനുഷ്യൻ്റെയും ജീവനാഡിയേക്കാൾ അവനുമായി അടുത്തവൻ, എവിടെ വച്ചും ഏത് പാതിരാത്രിയിലും ഏത് വിജനമായ സ്ഥലത്തും ആർക്കും പ്രാർത്ഥിക്കാൻ പ്രാപിക്കാൻ കഴിയുന്നവൻ എന്ന രൂപത്തിലാകുന്നു അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും, പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത എല്ലാ തരത്തിലുള്ള വിശദീകരണങ്ങളിൽ നിന്നും, വിശേഷണങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണെന്നത് 159-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മഹാപരിശുദ്ധനത്രേ. അമ്മാ യസിഫൂൻ, അവർ അവനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന്. 160-ാമത്തെ വചനം, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇല്ലാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ. അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട. ഇവിടെ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എന്താണ് ഇബാദ് എന്ന പദം അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇബാദ് എന്നത് ഉബൂദിയത്ത് എന്നതും രണ്ട് തരത്തിൽ ഖുർആൻ അത് എടുത്തു പറയാറുണ്ട്. ഒന്ന്, എല്ലാ സൃഷ്ടികളും അവർ അള്ളാഹുവിൻ്റെ അടിമകളാകുന്നു എന്നർത്ഥത്തിൽ. ഖുർആൻ തന്നെ സൂറത്ത് മറിയമിൽ പറഞ്ഞത് കാണാം, ഇൻകുല്ലു മാ ഫിസ്സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. ഒരാളുമില്ല ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ, ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ദാസന്മാരായി വരാതെ. ഈ പറഞ്ഞ അബ്ദ് എന്നത് അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അബ്ദാകുന്നു. അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അഥവാ ശർഈയായിട്ടുള്ള അബ്ദ് എന്ന അർത്ഥത്തിൽ ഖുർആൻ ആ പദത്തെ പ്രയോഗിക്കാറുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ കാണാം, വ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ ദാസന്മാർ. അവിടെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെട്ട ദാസന്മാർ എന്നാകുന്നു. ഈ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്നതിന് ഐ അൽ മുഅ്മിനീൻ അല്ലദീന അഖ്ലസഹുമുല്ലാഹു തആല ലിനഫ്സിഹി, അഥവാ അള്ളാഹു തനിക്കു വേണ്ടി ഇഖ്ലാസോടുകൂടി ഇബാദത്തെടുക്കുന്ന, അതിനുവേണ്ടി അള്ളാഹ് ഇഖ്ലാസ് നൽകിയ തൻ്റെ ദാസന്മാർ എന്നാകുന്നു. അന്ന മിൻ ഇബാദില്ലാഹി സുബ്ഹാനഹു വതആല മൻ മന്ന അലൈഹിം ഫഅഖ്ലസഹും വഅഖ്ലസൂ ലഹു അൽഹഖ് ലഖൗലിഹി. അള്ളാഹു അവൻ്റെ തൗഫീഖ് കൊണ്ട് ഇഖ്ലാസ് നൽകിയ ആളുകളെക്കുറിച്ചാണ് ഇവിടെ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറയുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ദുരാരോപണങ്ങളിൽ നിന്ന് മുക്തമായി അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞത് വിശ്വസിക്കുന്ന, ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
4: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 157 മുതൽ 160 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
7: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
8: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
9: الله أكبر، الله أكبر، الله أكبر، سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
10: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിക്കുന്നു.

0: അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് ആറേഴ് കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിനെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. സൂറ ബക്കറയിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബക്കറയിലെ 160 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇന്ന് 161, 162, 163 ആയത്തുകളാണ് പഠിക്കുന്നത്. പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ, അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങൾ ഇൻഷാ അള്ളാഹ്.

0: لا يخفف عنهم العذاب ولا هم ينظرون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم إن الذين كفروا إن نون شد منكرم الذين الذين ألا الذين ذال وشارن شدكنم كفروا كفروا إن لا كفروا وماتوا وهم كفار وماتوا وهم كفار كفار أولئك كفار أو تنوين الشاشم حمزة والنار ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി അഥവാ ഹംസയും തൻവീനും ഒക്കെ കൃത്യമായിട്ട് കേൾക്കണം. കുഫാറുൻ ഉലൈക, ഉലൈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. ഉലൈക അലൈഹിം, അലൈഹിം ഐന് തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. ലഅനത്തുല്ലാഹി, ഇവിടെ ല عين سكونാണ്, ഫതഹ അല്ല. ലഅനത്തുല്ലാഹി എന്നല്ല പറയേണ്ടത്, ലഅനത്തുല്ലാഹ്, ലഅനത്തുല്ലാഹി. അതുപോലെ ഐൻ മഖ്റജും ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം ഹംസയായി പോവരുത്. ലഅനത്ത് എന്നല്ല, ലഅ, ലഅനത്തുല്ലാഹി വൽ മലായികതി. ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വൽ മലായികതി വന്നാസി, നൂൻ ശദ്ദുണ്ട്, മണിക്കണം. അജ്മഈൻ, അജ്മഈൻ ജീമിനെ ഖൽഖല ചെയ്യണം. വന്നാസി അജ്മഈൻ, ഇങ്ങനെ. ഖാലിദീന ഫീഹ, ഖാലിദീന ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖ خالدين فيها لا يخفف لا يخا يخا خا ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. لا يخفف عنهم العذاب عنهم العذاب عذاب الا عذاب ذال ذا ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിൽ വളരെ നേരിയ തോതിൽ അതിൻ്റെ അറ്റം, നാവിൻ്റെ അറ്റം പുറത്തായിരിക്കും, വളരെ നേരിയ തോതിൽ. അൻഹുമുൽ അദാബു വലാഹും യുൻസ, വലാഹും യുൻസറൂൻ, യുൻസറൂൻ അല്ല യുൻസ. ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും അഥവാ ആ മണിക്കലും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. യുൻസ, യുൻസറൂൻ, യുൻസറൂൻ എന്നല്ല യുൻസറൂൻ. അടുത്ത ആയത്ത് വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, വ ഇലാഹുക്കും തൊണ്ടയുടെ താഴെ ഭാഗം. വ ഇലാഹു, വ ഇലാഹുക്കും ഇലാഹുൻ, ഇവിടെ വ ഇലാഹുക്കും മിലാഹ് എന്ന് പറയരുത്, വ ഇലാഹുക്കും മി മിലാഹ് അല്ല. ഹംസ അഥവാ സാക്കിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം, അഥവാ ഹംസ ക്ലിയർ ആയിട്ട് കേൾക്കണം. വ ഇലാഹുക്കും ഇലാഹുൻ, വ ഇലാഹുക്കും ഇലാഹു തൻവീന് ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലാഹും വാഹിദ്, ഇലാഹും വാഹിദ്, വാഹിദല്ല വാഹിദ്, ഹ തൊണ്ടയുടെ മധ്യഭാഗം. അവിടെ നിർത്തുമ്പോൾ വാഹിദ് ദാൽ ശരിക്കും കേൾക്കണം. ലാ ഇലാഹ ഇല്ലാ ഹുവ, ഇവിടെ ലാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, ഇലാഹ ഹംസ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാൻ, ഹുവ റഹ്മാൻ, റ ഹുവർ റ എന്നല്ല, അർറഹീം റ എന്നല്ല, ഹുവർ റഹ്, ഹുവർ റഹ്മാനുർ റഹീം. അതുപോലെ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. റഹീം, റഹ്മാൻ ഇങ്ങനെയല്ല, റഹ്മാൻ അർറഹ്മാനുർ റഹീം.
1: കൃത്യമായിട്ട് മഖ്റജിൽ നിന്നും തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പരമാവധി ശ്രമിക്കണം, പഠിക്കണം. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: واحد وإلهكم إله واحد لا إله إلا هو الرحمن الرحيم.
1: سورة البقرة നൂറ്റി അറുപത്തി ഒന്ന്, 161, 163 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ അക്ഷരങ്ങൾക്ക് നൽകേണ്ട കൃത്യമായ മഖ്റജുകളും അതുപോലെ സിഫത്തുകളും അഥവാ ഓരോ അക്ഷരത്തിനും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ കൃത്യമായിട്ട് ഇവയെല്ലാം പാലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ ശ്രമിക്കണം. ബാറകല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസറയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറ ഗാഫിറിന്റെ 12 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ഖത്തമൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون.

ഖൈറുൽ ഫാസിലീൻ.

وهو القاهر فوق عباده ويرسل عليكم حفظة

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹാഖ 1-8 വരെയുള്ള വചനങ്ങൾ. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലൽ മബ്ഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ ഹാഖയാണ് പാരായണം ചെയ്യാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാഖ. അൽ ഹാഖ എന്നുള്ളത് മദ്ദ് ലാസിമാണ്. അപ്പോൾ അൽ ഹാഖ. മൽഹാഖ എന്ന് അങ്ങനെ തന്നെ. പിന്നെ വമാ അദ്റാക മൽഹാഖ. കദ്ദബത് സമൂദു വആദും ബിൽ ആദും ബി. ആദും ബി തൻവീന് ശേഷം ബ ആണ്. അപ്പോൾ ഗുന്നത്തോടുകൂടി ആ നൂനിനെ മീമാക്കി മാറ്റണം. അപ്പോൾ ആദും ബിൽ ആദും ബിൽ ഖാരിഅ. പിന്നെ ഫഅമ്മ ثمود ث ث شركه പറയ فاهلكوا بالطاغيه واما واما ميم مشدده ആണ്. നല്ല മണിക്കയ عاد فاهلكوا اخفاء ആണ്. عاد فاهلكوا عاد فاهلكوا بريح بنتو انت بريح صرصر صرصر عاتيه ഇൽഹാറാണ്, ഒട്ടും മണിക്കണ്ട. സർസറിൻ ആത്തിയ. സർസറിൻ ആത്തിയ. സഖറഹ അലൈഹിം സബ ലയാലിൻ ലയാലിൻ വ സബ ലയാലിൻ വ. അങ്ങനെ ലയാലിൻ വ
2: സബ
1: ലയാലിൻ വ ലയാലിം വ. പിന്നെ വസമാനിയത്ത് അയ്യാമിൻ ഹുസൂമൻ. അയ്യാമിൻ തെൻവിൻ ശേഷം ഹ ആണ്, പൊയിൽഹാർ. അപ്പോൾ അയ്യാമിൻ ഹുസൂമ. അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹ സറഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. നഖ്ലിൻ നഖ്ലിൻ ഖാവിയ തൻവിന് ശേഷം ഖാത്തിൻ ഇൽഹാറാണ്, ഒട്ടും മണിക്കണ്ട. നഖ്ലിൻ ഖാവിയ. പിന്നെ ഫഹൽ തറ ലഹും മിം ബാഖിയ. ഫഹൽ തറ ലഹും മിം ലഹും മിൻ രണ്ട് മീം ഒന്നിച്ചു വന്നു. പിന്നെ മിം ബാഖിയ നൂന് ശേഷം ബാ ആണ്. എന്താ നിയമം? നൂന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ആ നൂനിനെ മീമാക്കി മാറ്റും വേണം, എന്നിട്ട് കുന്നത്തോടുകൂടി ഉച്ചരിക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ലഹുമ്മി പിന്നെ മീം ബാഖിയ. അപ്പോൾ ലഹുമ്മിം ബാഖിയ
2: ലഹുമ്മിം ബാഖിയ.
1: ആ പിന്നെ ഓതാം. أعوذ بالله من الشيطان الرجيم
2: أعوذ بالله من الشيطان الرجيم
1: بسم الله الرحمن الرحيم

0: അവിടെ ലയാലേവ വാവ് നല്ല മണിക്കും വേണം, എന്നിട്ട് ഇരട്ടിപ്പിക്കും വേണം. അപ്പോ ലയാലേവ
1: ലയാലേവ
0: സഹറഹ അലൈഹിം സബഅ.

0: ഇനി അടുത്തത് അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാഹ്. ഒമ്പതാമത്തെ ആയത്ത് മുതൽ അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ സൂറ അൽ ഹാഖ 1 മുതൽ 8 വരെ വചനങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാൻ 93-ാമത്തെ വചനം മുതൽ സൂറത്തു നിസ 23 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അഷേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.